ആചാര്യാൽപാദമാദത്തെ പാദം ശിഷ്യസുമേധയാ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണതു. ഏതൊരു വിദ്യയും ഗുരുവിനോട് നാലിലൊന്നും സ്വമേധയാ നാലിലൊന്നും കൂടെ പഠിക്കുന്ന സഖികളോട് നാലിലൊന്നും കാലക്രമം കൊണ്ട് നാലിലൊന്നും ഇങ്ങനെ എല്ലാം കൂടി മുഴുവനുമാകുന്നു. സ്കൂളിൽ നിന്ന് നാലിലൊന്ന് പഠിച്ചാൽ പാഠഭാഗത്തെപ്പറ്റി ചിന്തിക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്യുന്നതോടൊപ്പം പകുതിയുമാകുന്നു. സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്താൽ മുക്കാൽ ഭാഗമാകുന്നു. റേഡിയോ, ടി വി, പത്രം, മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കൊണ്ട് ബാക്കിയുമായി. അങ്ങനെ വിദ്യ പൂർണ്ണമാവുന്നു. അല്ലാതെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വയം ചിന്തിക്കാതെയും പിന്നീട് ദോഷം പ്രതിയുണ്ടാകുന്ന മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ നാലിലൊന്ന് വിവരമേ ഉണ്ടാവുകയുള്ളൂ.

0: ശ്രീ സുകുമാരൻ എരമം പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ സ്ത്രീ എന്ന കവിത കേൾക്കാം. ആലാപനം അശ്വതി വേണുഗോപാൽ ഉളിയിൽ. തുടർന്ന് ചരിത്രപദം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം, ഇതിൽ കാഞ്ഞിലേരിയിലെ KK രാഘവൻ സംസാരിച്ചതിൻ്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, ഇതിൽ കാക്കനാടൻ്റെ കാവേരി എന്ന കഥ കേൾക്കാം. അവതരണം ആൻലിയ എൻ സന്തോഷ്, കുറ്റ്യാട്ടൂർ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരി നേരത്തിൽ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ കവിത സ്ത്രീ ആലപിക്കുന്നു അശ്വതി വേണുഗോപാൽ ഉളിയിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചേർത്തല സരസ്വതി അമ്മയുടെ കവിത സ്ത്രീ, ആലപിച്ചത് അശ്വതി വേണുഗോപാൽ ഉളിയിൽ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 7, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 7 വർഷത്തിലെ 188th ദിനമാണ്. ജൂലൈ 7 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1668 കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഐസക് ന്യൂട്ടൺ MA ബിരുദം നേടി. 1967 ബയാഫ്രയിൽ ആഭ്യന്തര കലാപത്തിന് തുടക്കമായി. 1974 പശ്ചിമ ജർമ്മനി ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടി. 1985 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ആദ്യ ജർമ്മനിക്കാരൻ എന്നീ ബഹുമതികൾ ബോറിസ് ബക്കർ തന്റെ 17 വയസ്സും 7 മാസവുമുള്ളപ്പോൾ സ്വന്തമാക്കി. ഇന്ത്യൻ ഹോക്കി താരമായിരുന്ന ശങ്കർ ലക്ഷ്മൺ, മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്ന അക്ബർ കക്കട്ടിൽ തുടങ്ങിയവരുടെ ജന്മദിനവും, മലയാള നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ TP സുകുമാരന്റെ ചരമദിനവും ജൂലൈ 7.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: വചനാമൃതം. ഈശ്വരനെ നമുക്ക് ഭയവും വിശ്വാസവും ഉണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയക്കേണ്ടതില്ല. മഹാത്മാഗാന്ധി.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വിവിധ PSC പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്ന പരാതികൾ കൂടുതലായി സർക്കാരിന് ലഭിച്ച പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടത്താൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഡയറക്ടർ DGP മനോജ് എബ്രഹാമിന് മേൽനോട്ട ചുമതല നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആസൂത്രണ ബോർഡ് ഉന്നത തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ അപേക്ഷകർക്ക് നൽകാതെ പങ്കുവച്ച രേഖകൾ 7 ദിവസത്തിനകം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെ ഉത്തരവ്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള പുറത്തുവന്നതിനു പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. മഹാരാഷ്ട്ര കേഡറിലെ മുൻ IFS ഓഫീസർ കൃഷ്ണമോഹനെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. ജീവനക്കാർക്ക് ഓണസമ്മാനമായി 2% ക്ഷാമബത്ത് അനുവദിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഓഗസ്റ്റിലെ ശമ്പളത്തിനൊപ്പം ഈ തുക നൽകുമെന്നാണ് വിവരം. US ഇസ്രായേലും ചേർന്ന് 4 മാസം മുൻപ് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനിയുടെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പ്രയാണമാരംഭിച്ചു. 10,000 ഖമിനിക്ക് യാത്രാമൊഴിയേകാൻ വഴിയോരങ്ങളിൽ കാത്തുനിന്നത്. ചുവപ്പ് കാർഡ് കിട്ടിയ അമേരിക്കൻ സ്ട്രൈക്കർ ഫ്ളാരൻ ബലോഗന്റെ വിലക്കൊഴിവാക്കിയതിന് പിന്നിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ. ട്രംപ് ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോയോട് ആവശ്യപ്പെട്ടതോടെയാണ് താരത്തിന്റെ സസ്പെൻഷൻ നടപ്പാക്കുന്നത് നീട്ടിവെച്ച് അടുത്ത മത്സരത്തിൽ കളിക്കാൻ അനുമതി നൽകിയത്. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന അതിർകടന്ന തീരുമാനമാണിതെന്ന് യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസ്താവിച്ചു. കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാലിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഓഹരി ഉടമകൾ. കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ നിവേദനത്തിലാണ് നിയമനങ്ങളിലും കരാറുകളിലും ക്രമക്കേടുകൾ ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ കമ്പനിയെ വൻ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടെന്നും ലാഭവിഹിതം പ്രതീക്ഷിച്ച് പണമുടക്കിയ ഓഹരി ഉടമകൾ വഞ്ചിക്കപ്പെട്ടുമെന്നാണ് പരാതി. ആരോപണങ്ങൾ അധികൃതർ നിഷേധിച്ചു. യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായ ബംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് ഇത്. റേഷൻ കടകളിലെത്താൻ കഴിയാത്ത ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി ഇനി പുതിയ രൂപത്തിൽ. വീടുകളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. വ്യാപാര തർക്കങ്ങൾ, വംശവെറി എന്നിവയുടെ പേരിൽ ഇന്ന് ലോകത്ത് പലയിടത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണെന്നും ഇവയ്ക്ക് അറുതുവരുത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ കരുണാകര ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിശ്വശാന്തി സന്ദേശ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 1ാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം നിലനിൽക്കുമ്പോൾ അതേ സിലബസ് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ വിഭാഗത്തിൽ ചേരാൻ വിദ്യാർത്ഥികളില്ല. 3 അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ വിവിധ വിദ്യാലയങ്ങളിൽ 9010

0: ട്വീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ച യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട നോട്ടീസിന് മറുപടി നൽകാൻ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന് കേന്ദ്ര സർക്കാർ 3 ദിവസം സമയം നീട്ടി നൽകി. മറുപടി നൽകാനുള്ള കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ 100 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുമാവും സർവീസ്. സ്കൂൾ കുട്ടികളുടെ ബാഗ് തുറക്കരുതെന്നും പരിശോധിക്കരുതെന്നുമുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും പിൻവലിക്കണമെന്നും കാട്ടി കത്ത് നൽകി. ബാഗ് നിരീക്ഷിക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അധികാരമുണ്ട്. വെള്ളക്കുപ്പിയിൽ മദ്യം കൊണ്ടുവന്ന സാഹചര്യമടക്കമുണ്ടായിരിക്കെ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടരുതെന്നും വരും തലമുറയെ നാശങ്ങളിലേക്ക് തള്ളിവിടരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മണിപ്പൂരിൽ ഉഖ്രുൽ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ സായുധ സംഘം നടത്തിയ വെടിവയ്പ്പിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർക്ക് വീരമൃത്യു. ഒട്ടേറെ ജവാന്മാർക്ക് പരിക്കേറ്റു. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 1 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് മന്ത്രിസഭാ ഉപസമിതി. നിശ്ചിത സമയത്തിനുള്ളിൽ വിഷയം പഠിച്ച് സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന അമേരിക്കൻ കമ്പനിയായ കൊറോ ഹെൽത്തിന്റെ ഓഫീസുകളിൽ വെള്ളിയാഴ്ച വരെ ജീവനക്കാർക്ക് പ്രവേശിക്കാം. ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെയും നേതൃത്വത്തിൽ കമ്പനി ലീഗൽ പ്രതിനിധിയുമായും ജീവനക്കാരുമായും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. രാജ്യത്ത് വളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. വള നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുമായി 15 കപ്പലുകൾ ഇതിനകം ഹോർമസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇത് രാജ്യത്തെ വളം ശേഖരം ഗണ്യമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ കുറ്റവാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 25 പേർ മരിച്ചു. 100ലേറെ പേർക്ക് പരിക്കേറ്റു. തലശ്ശേരി വളവുപാറ അന്തസംസ്ഥാന പാതയുടെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ KSTP റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തും. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്കും മരണത്തിനും പരിഹാരമുണ്ടാകുന്നതിനായി ഇരിട്ടി നഗരസഭ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ മേധാവി ഹാഫിസ് സയ്യിദിനെ പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി NIA അധിക കുറ്റപത്രം നൽകി. ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിന്റെ സഹകരണത്തോടെ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ഇന്റർ കോളേജിയേറ്റ് ഗ്രീൻ ക്വിസ് മത്സരം നടത്തും. ഈ മാസം 20 രാവിലെ 9:45 ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിലാണ് മത്സരം. ജൈവ വൈവിധ്യ സംരക്ഷണവും ബഹിരാകാശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മത്സരത്തിൽ കണ്ണൂർ സർവകലാശാല അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നുള്ള 2 പേരടങ്ങുന്ന 2 ടീമുകൾക്ക് വരെ പങ്കെടുക്കാം. ഈ മാസം 15 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കളക്ട്രേറ്റിന് മുന്നിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നഴ്സുമാരുടെ പ്രതിനിധികൾ കലക്ടർ പി വിഷ്ണുരാജനെ കണ്ട് നിവേദനം നൽകി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ലേബർ ഓഫീസർ, ആശുപത്രി ഉടമകൾ, നഴ്സുമാരുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച നടക്കും. സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി സഹകരണ നിയമചട്ട ഭേദഗതികളെക്കുറിച്ച് സെമിനാർ നടത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സമീപകാല സഹകരണ നിയമചട്ട ഭേദഗതികൾ പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിലാണ് സെമിനാർ. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റ് ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. എർലിംഗ് ഹാളണ്ടിന് ഇരട്ട ഗോൾ. വിടവാങ്ങൽ പ്രഖ്യാപിച്ച് നെയ്മർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് മത്സരം രാത്രി 9:30, ന്യൂസിലൻഡ് കൊളംബിയ മത്സരം പുലർച്ചെ 1:30. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. ജയത്തോടെ സ്പെയിൻ ക്വാർട്ടറിൽ. ലോകകപ്പ് സ്വന്തമാക്കാമെന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മോഹം പൊലിഞ്ഞു. ലോകകപ്പിൽ തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിടുന്ന അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ ഇറങ്ങും. ഇന്ന് രാത്രി 9:30 മത്സരം. സിംബാബ്വെക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ പുറത്ത്. അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരയിലെ മോശം ഫോമാണ് സഞ്ജുവിന് തിരിച്ചടിയായത്. ഇന്നലെ പ്രഖ്യാപിച്ച ടീമിൽ വൈഭവ് സൂര്യവംശി ഇടം പിടിച്ചു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യ ഇറങ്ങുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ.

0: பாட்டிகன் பியூட்டி பார்லர் மட்டன்னூர்.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.

അടുത്ത ഗാനം കൈലാസം കണ്ടിട്ടില്ലിന്നേ വരെ. രചന സുനിൽ കല്ലൂർ, സംഗീതം കുഞ്ഞകൃഷ്ണൻ കൊതേരി, ആലപിച്ചത് ഷംന.

0: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
3: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
4: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
3: വീടും നാടും രാമനാമ മുഖരിതമാവുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
5: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
3: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10 നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം വാങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നെ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർമുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിനിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറിനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തു വിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: USA ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:30-ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സി.ജി. മുഖ്യാതിഥിയായി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. ഈ മാസം 7 ഉച്ചയ്ക്ക് 2 മുതൽ കൂത്തുപറമ്പ് റാഹി റെസ്റ്റോറൻറ്റിലും 10 രാവിലെ 10 മുതൽ കണ്ണൂർ ശിക്ഷക സദനിലുമാണ് ക്ലാസുകൾ. രജിസ്ട്രേഷന് ബന്ധപ്പെടുക 0497276093. മറ്റൊരു നമ്പർ 8943346615, അല്ലെങ്കിൽ 8606909331. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447252541, അല്ലെങ്കിൽ 9446060641. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ 2 കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി തത്സമയ പ്രവേശനം ഈ മാസം 13-14 തീയതികളിൽ നടക്കും. പ്രവേശനം വേണ്ടവർ LE.polyadmission.org ലഭ്യമാകുന്ന ലിങ്ക് വഴി അപേക്ഷിക്കണം. മുമ്പ് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വിശദവിവരങ്ങൾക്ക് 9895019821, അല്ലെങ്കിൽ 9557685420. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വയോജനങ്ങളെ പരിപാലിക്കാൻ കെയർടേക്കറെ നിയമിക്കും. താൽപര്യമുള്ള യുവതികൾക്ക് ഈ മാസം 16 രാവിലെ 11 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 0497286024, നമ്പർ ഒരിക്കൽ കൂടി 0497286024. കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നിവരുടെ ഒഴിവ്. നീലേശ്വരം ക്യാമ്പസിലെ ഹിന്ദി വിഭാഗത്തിലാണ് 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ്. യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ ഉള്ളവർ ഈ മാസം 8 രാവിലെ 10:30 അഭിമുഖത്തിനെത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921288025, നമ്പർ ഒരിക്കൽ കൂടി 8921288025. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ഉദയഗിരിയിലെ പരിശീലന കേന്ദ്രത്തിൽ നടത്തുന്ന 6 ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അധ്യാപകരെ നിയമിക്കും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവരാവണം. അധ്യാപന പരിചയം അഭികാമ്യം. വിരമിച്ച അധ്യാപകരെയും പരിഗണിക്കും. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റയും യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സഹിതം ഈ മാസം 8 പകൽ 2 അഭിമുഖത്തിനെത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04672208141. തൊഴിൽ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ, എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ 3 ക്ലസ്റ്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 വാരമാണ് മത്സരം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 ടീമുകൾക്കാണ് അവസരം. നൃത്ത മത്സരത്തിൽ 10-15, 16-25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. 200,000 രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447372316 അല്ലെങ്കിൽ 9446947693. മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി ഈയാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന നടപ്പന്തൽ കുറ്റിയടിക്കൽ കർമ്മം ഈ മാസം 12 രാവിലെ 9 നടക്കും. ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി നേതൃത്വം നൽകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇടമുറിയാതെ പെയ്യുന്ന മഴ. തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40.
2: രാമ രാമ രാമ നീലിമേഘശ്യാമ.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: റേഡിയോ മലബാർ.
3: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തന്റെ പഴയകാല സ്മരണകൾ ശ്രീ KK രാഘവൻ കാഞ്ഞലേരി പങ്കുവച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
7: അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാം കൊട്ടകത്തിൽ സിനിമക്ക് വേണ്ടി ചെലവാക്കലാം.
8: അന്ന് പിന്നെ വേറെ നമുക്ക് ചിന്ത ഇല്ലല്ലോ.
7: അതെ,
8: കുടുംബം നോക്കാനോ മറ്റുള്ള ഒന്നും ചിന്ത ഇല്ലല്ലോ.
7: മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട കാര്യം ഒന്നില്ലല്ലോ.
8: അല്ല, അന്ന് ഫോണും ഇല്ലല്ലോ.
7: എവിടുന്ന ടാക്കീസ്? എവിടെയായിരുന്നു?
8: കൂത്തുപറമ്പ്, ശ്രീവത്സ.
7: ശ്രീവത്സ ടാക്കീസിന്റെ പേര്?
8: ആ, വത്സ അതിന്റെ പേര്.
7: ഇങ്ങനെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു, ശൈലിയും.
8: ശൈലിയല്ല, ശ്രീവത്സം. അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ കൂടി അങ്ങോട്ട് പോകുന്ന റോഡാണ്. ആ റോഡ് വന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇടത്ത് ഭാഗത്താണ് വരിക.
7: അന്ന് കണ്ട സിനിമകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
8: ഞാൻ കണ്ടതൊന്ന് സീതയാണ്, ആദ്യമായിട്ട് കണ്ട
7: സീത.
8: സീത
7: പുരാണം?
8: പുരാണ സീത. പിന്നെ ഒന്ന് അയ്യപ്പൻ.
7: രാമനാരായിരുന്നു ഓർമ്മയുണ്ടോ?
8: രാമൻ
7: നസീറ,
8: പ്രേം നസീറാണോ എന്നൊരു സംശയമുണ്ട്.
7: ടാക്കീസ് എങ്ങനെയായിരുന്നു?
8: ടാക്കീസ് ഓല കൊണ്ട് മടഞ്ഞതാണ്. അന്ന് ഇതുപോലത്തെ കസേലയൊന്നുമില്ല, തറയാണ്.
7: ടിക്കറ്റ് എത്രയാണ്?
8: ഒരണയാന്ന് തോന്നുന്നു. പിന്നെ മുക്കാലാന്നോ എന്നറിയില്ല.
7: ടാക്കീസ് നിറയെ ഉണ്ടാവും?
8: ഉണ്ടാവും. അത് ഇഷ്ടംപോലെ നേർന്നിരുന്ന പൂഴിയിൽ. പിന്നെ ഉള്ളത് ബെഞ്ചാണ്, വേറെ
7: കസേലൊന്നുമില്ല.
8: കസേലൊന്നുമില്ല.
7: എങ്ങനെയായിരുന്നു ഒന്ന് ഭക്തിയുള്ള സിനിമയിലെ രാമനൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്?
8: രാമനെല്ലാം വരുമ്പോൾ വളരെ സന്തോഷം. ആദ്യമായിട്ട് കാണുന്നതല്ലേ. സീതയെല്ലാം വരുമ്പോൾ നല്ല സന്തോഷമാണ്.
7: പാട്ടൊക്കെ ഉണ്ടാ കുറെ,
8: അതില് 6-7 മറ്റേ പാട്ടുണ്ട്.
7: അയ്യപ്പൻ കണ്ടു?
8: അയ്യപ്പൻ കണ്ടു. അയ്യപ്പൻ കണ്ടിട്ടാണ് എഴുന്നേറ്റ് ഓടിയത്.
7: എന്ത് പറ്റി?
8: പുലി വരുന്നാണ്ട്. അന്ന് ഇത് സിനിമയിലാന്ന് പുലി വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അയ്യപ്പന്റെ കാലം പുലി ഇങ്ങനെ വരുമ്പോൾ എഴുന്നേറ്റ് വെയ്യക്കൊട്ട ഓടി. ഞാൻ മാത്രമല്ല, ഒരുപാട് ഓടി.
7: ശരി, തറയിലാണല്ലോ ഇരിക്കുന്നല്ലേ. നിങ്ങൾ എന്തെങ്കിലും എടുത്ത് സ്ക്രീനിലേക്ക് എറിഞ്ഞോ?
8: ഇല്ല, എടുക്കാൻ സമയം പോട്ടെ. അതിലാണ് പുലി വരുന്ന സമയത്ത് പിന്നെ ബാക്കോട്ട് ഓടുന്നല്ല വേറെ മാർഗം.
7: ടാക്കീസിൽ ഗേറ്റിനൊക്കെ നിൽക്കുന്നവർ തടഞ്ഞോ നിങ്ങൾ?
8: ഇല്ല, അങ്ങനെ അത്രയും പോന്നിട്ടില്ല. അപ്പോഴേക്ക് ഇത് ആ പുലി പോയല്ലോ.
7: അപ്പോഴേക്ക് മനസ്സിലായി നമ്മുടെ ടാക്കീസിലാണ്, സ്ക്രീനിലാണെന്ന്.
8: അത്രയും ബുദ്ധി ഇല്ല.
7: പുരാണല്ലാത്ത സിനിമകളൊക്കെ?
8: പുരാണില്ലാത്ത സിനിമകൾ പലതും കാണിട്ടുണ്ട്.
7: നടന്മാര്, ഇഷ്ടപ്പെട്ട നടൻ നടന്മാരൊക്കെ ആരായിരുന്നു? പ്രനസീറൊന്ന് പറഞ്ഞു.
8: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ സത്യനാണ്.
7: സത്യൻ്റെ ഏതൊക്കെ പടം?
8: ചെമ്മീൻ കാണാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ഓർമ്മയില്ല. പിന്നെ പശുവിനെ കാണാനില്ല. നല്ല ഒരുപാട് സിനിമ, സത്യൻ്റെ സിനിമ ഒരുപാട് കാണില്ല. പിന്നെ ഓടയിൽ നിന്ന്.
7: സിനിമയിലെ ഏത് ഭാഗമാണ് ഇഷ്ടം? പാട്ടാണോ, അല്ലെങ്കിൽ അതിലടിപിടിയാണോ, കഥയാണോ?
8: എനിക്ക് ശോകങ്ങളുള്ളതാണ് കൂടുതൽ ഇഷ്ടം വരുത്തത്.
7: അതാണ് കുഷ്ഠരോഗിയുടെ വേഷമൊക്കെ അഭിനയിച്ചൊരു അനുഭവം ഉണ്ടല്ലോ അല്ലേ.
8: പിന്നെ നീലക്കുയില്.
7: ഒരുപാട് പാട്ടില്ലല്ലോ രാഘവം മാഷ്.
8: അതെ,
7: എങ്ങനെയാ നീമറക്കം?
8: ആ, എങ്ങനെ നീമറക്കം കുയില എന്നുള്ള പാട്ടുണ്ട്.
7: ആ സമയത്ത് നമ്മുടെ നാട് തിരുക്കണ്ണാപുരം, കാഞ്ഞിലേരി, അടുക്കാണ് കൂത്തുപറമ്പ് അല്ലേ.
8: കൂത്തുപറമ്പ്.
7: അവിടത്തൊക്കെ സ്ഥാപനങ്ങള്, റോഡുകള്, വാഹന സൗകര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ?
8: അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ളത് എൻ്റെ പരിചയത്തിലൊരു കുറച്ച് അംബാസഡർ കാർ മാത്രം.
7: ബസ്സൊന്നുമില്ലേ?
8: ബസ്സൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൂത്തുപറമ്പിൽ SRBS, അതായത് ഇപ്പോഴും ക്രിസ്തുരാജ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്ത് ശ്രീരാമ SRBS അവരാണ് ഒന്ന്. പിന്നെ MBC MRS അവർ രണ്ടാണ് എനിക്ക് അറിവിൽ.
7: യാത്രക്കാരൊക്കെ പൊതുവെ കുറവായിരിക്കുമല്ലേ?
8: നമ്മള് കാൽനടയല്ലേ. കൂത്തുപറമ്പ് മുതൽ കാനലേരി വരെ നടന്ന്
7: എത്ര കിലോമീറ്റർ ഉണ്ടാവും?
8: കൂത്തുപറമ്പ് ഇവിടുത്തേക്ക് എനിക്ക് ഒരു
7: 8-9 കിലോമീറ്റർ ഉണ്ടാവും. സിനിമ കാണാനൊക്കെ നടന്നിട്ട് പോവാം. ഭക്ഷണം കഴിക്കണ്ടേ?
8: ഭക്ഷണം എല്ലാം കൂടി കഴിക്കും.
7: എന്തെങ്കിലും കയറി കഴിക്കണം. റോഡിന്റെ ഒക്കെ അവസ്ഥ?
8: റോഡിലൂടെ എല്ലാം വളരെ മോശം. അതേ അന്നത്തെ കാലത്ത് ഈ കാളവണ്ടി പോയിട്ട് റോഡ് താർ കുറച്ച് വാങ്ങൽ താർ ഉണ്ടായിരുന്നു, അതെല്ലാം
7: ഇളകിപ്പോയിട്ട്
8: അതിന് വീല് പോയ സ്ഥലം അങ്ങനെ കാണിക്കും.
7: കാളവണ്ടിയിൽ എന്ത് കൊണ്ടുപോയ? ചരക്കുകളാണ്?
8: ചരക്കുകള്. അതായത് മലയോരം പ്രദേശത്തുള്ള സാധനങ്ങൾ മുഴുവനും കാളവണ്ടിയിലെ കൊണ്ടുപോവാ. നമ്മളെ കരേറ്റൊരു കാളവണ്ടിക്കാരൻ ഉണ്ടായിരുന്നു, വണ്ടിക്കാരൻ പൊക്കെന്നായുള്ള പേര്. കാളവണ്ടി അല്ലാതെ തന്നെ കാഞ്ഞിലേരിന്ന് തലച്ചമുടായിട്ട് വാഴക്കൊല കൊണ്ടുവന്ന് ഒരാളുണ്ടായിരുന്നു. തലച്ചമുടായി കൂത്തുപറമ്പിലെത്തിയിട്ട് അവിടെ വെച്ചിട്ട് വിൽപ്പന നടത്തിയിട്ട് അയാൾ തിരിച്ചു വരും. നടന്നിട്ട് തന്നെ വരികയും ചെയ്യാം.
7: ടാക്കീസ് നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ ചില രംഗങ്ങളൊക്കെ. വീട്ടിൽ ടെലിവിഷൻ ഒന്നും ഇല്ലാത്തൊരു കാലമൊന്നുമല്ല. റേഡിയോ ഉണ്ടായിരുന്നു?
8: ഇല്ല.
7: പത്രം?
8: ഇല്ല.
7: വായനശാലകൾ അങ്ങനെ പുറത്തൊന്നും?
8: ഒന്നുമില്ല.
7: നാട്ടില് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉത്സവങ്ങൾ, അതിലൊക്കെ ഇടപെടാറുണ്ടോ രാഘവട്ടൻ?
8: നാട്ടിൽ കൂട്ടക്കാല ഉത്സവത്തിന് പോകും. അതായത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ 7 ദിവസം എൻ്റെ അളിയൻ, അതായത് മരുമാള ഭർത്താവ്, അവിടെ ചന്തയെടുക്കും. ആ ചന്തയിൽ 7 ദിവസം
7: പോകും.
8: ആ 7 ദിവസം അവിടെ ഉണ്ടാവും ഞാൻ.
7: അന്ന് ഈ ഉത്സവത്തിന് ഇന്നത്തെ പോലെ ഗാനമേള, നാടകം, അങ്ങനത്തെ പരിപാടി, കലാപരിപാടികൾ ഉണ്ടായിരുന്നു? വെറും ക്ഷേത്ര ചടങ്ങുകൾ മാത്രമാണോ?
8: ക്ഷേത്ര ആദ്യമെല്ലാം ക്ഷേത്ര കലകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നാട് സ്റ്റേജ് ഷോകളുണ്ടായി. കൂടുതലും വളയും മറ്റു അതീതെല്ലാം രാത്രികാലങ്ങളിലായിരിക്കുമല്ലോ. ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ ചൂട കെട്ടിയിട്ടാണ് നമ്മളെല്ലാം തെയ്യം കാണുന്നിടക്ക് ഉണ്ടാവുക.
7: ഈ കുട്ടിയായിരിക്കുമ്പോൾ തെയ്യം കാണാനെല്ലാം പോകാറുണ്ട്?
8: ആ ചിലമ്മേലും പോകുമ്പോൾ അവരും ചുവോ.
7: തെയ്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാവാറുണ്ടോ?
8: തെയ്യങ്ങൾ കാണുമ്പോൾ ഒന്നും പേടിയില്ല.
7: പുലി കാണുമ്പോൾ മാത്രമേ
8: പേടിച്ചിട്ടുള്ളൂ.
7: അതിനുശേഷം എന്ത്?
8: സ്കൂള് വിട്ടതിന് ശേഷം, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കസേല മടിയാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്.
7: അത് പ്ലാസ്റ്റിക്
8: വയർ കൊണ്ട് ഇരുമ്പിന്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു കസേല. അത് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനാണ്. അത് പിന്നെ കൊടുത്ത് അതിന്റെ പൈസ കിട്ടും. പിന്നെ രണ്ടാമത് മേടിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ അത് ഞാൻ വിൽപ്പന നടത്തിയിട്ട് ശിവരാജ് സ്കൂളുകളിൽ എല്ലാ മാഷക്കും ഈ രണ്ട് ബൊമ്മണ് കൊടുത്തിട്ടുണ്ട്
7: കസേല.
8: അന്ന് 35 രൂപ.
7: ഫ്രെയിം
8: എല്ലാം അടക്കം 35, പ്ലാസ്റ്റിക് അടക്കം 35 രൂപ.
7: എവിടുന്ന് പഠിച്ചു രാഘവട്ടനത്?
8: പഠിച്ചത് പഠിപ്പിച്ചതല്ല, ഞാൻ ബസ്സിൽ ഇങ്ങനെ എപ്പോഴും പോകുമ്പോൾ ഒന്ന് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് എനിക്കും ചെയ്യാന്ന്. അപ്പോൾ പൈസയില്ല. കാനലേരി പിന്നെ സൊസൈറ്റിയിൽ ഒരു സെക്രട്ടറി ആയ ഒരു മനോളി വാസു എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു അതാ ഞാൻ പൈസ തരാന്ന്. അങ്ങനെ പുള്ളി പൈസ തന്നു, ഞാൻ സാധനം എടുത്തുകൊണ്ടുവന്ന് അത് പണിയെടുത്ത് ആദ്യത്തത് കാനലേരി CK ഗോപാലനാർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിന്റെ പൈസ പറഞ്ഞ് ഇത്ര എന്ന് പുള്ളി അതിൽ കൂടുതൽ പൈസ ആയിട്ട് പറഞ്ഞ് ഇനി ഇനിയും കൊണ്ടുവന്നിട്ട് തുടങ്ങി
7: ചെയ്തോളുന്നു.
8: അങ്ങനെ അതിലെടുത്ത് അപ്പോഴേക്ക് ഞാൻ കായലരി നിന്ന് വിട്ട് ശിവരത്തേക്ക് വന്നു. ശിവര സ്കൂളിൽ വന്നപ്പോൾ മാഷന്മാരോട് പറഞ്ഞപ്പോൾ അന്ന് ചെയ്തോന്ന് പറഞ്ഞ്. അങ്ങനെ മാഷ് അവർ സന്ത എല്ലാവരും 2-3 കസേല വാങ്ങി.
7: രാഘവട്ടൻ വലിയ പണക്കാരനായി.
8: പണമെല്ലാം അത് പൊങ്ങക്കസു ഇല്ലാതെ ഉള്ളതുകൊണ്ട്
7: ചെലവ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ. ഈ കച്ചവടം, ഇടപ്പഴശ്ശിയിലെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ജോലി ചെയ്തോ?
8: കച്ചവടത്തിന്റെ സമയത്താണ് ഞാൻ പെരുതേരി പണി പഠിക്കുന്നു. പെരുതേരി പണി പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാരോട് ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കൂട്ടുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവരെ സമ്മതിക്കാണ്ട് നമുക്ക് കൂട്ടാൻ
7: കഴിയും.
8: മേശരി സമ്മതിക്കണം. അങ്ങനെ ചായക്ക് വന്നിരിക്കുമ്പോഴും ചോറിന് വന്നിരിക്കുമ്പോഴും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ പറയും ഞാൻ എന്നെയും കൂടി കൂട്ടണമെന്ന്. അതിലിടക്കൊന്നും പറയില്ല. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവർക്കൊരു ശല്യമായപ്പോൾ പറഞ്ഞ് ഇനി എന്തെങ്കിലും ചെയ്യപ്പോൾ എന്നത്. ചെയ്യപ്പോൾ എന്ന് പറഞ്ഞപ്പോഴും ഞാനത് അവൻ മറ്റവരോട് പറഞ്ഞു. അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, സാധനങ്ങളെല്ലാം ഞാൻ തരും, മുഴുവൻ മറ്റുള്ള സാധനം.
7: കല്ല് ചത്തലായിരുന്നു ആദ്യം?
8: ആ കല്ല് ചത്തല്. അങ്ങനെ ഒരു 2 വീട്ടിൻ്റെ പണി അവരെടുക്കുമ്പോഴേക്ക് ആ വീട്ടിൽ അവരെല്ലാം മാറിപ്പോയി. മാറിപ്പോയപ്പോൾ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ വീടിന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് കൊത്തിച്ചിട്ട് അവരോട് പറഞ്ഞ് ഇപ്പം എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ ആ കല്ല് ചെത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ ആ ചെത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കല്ല് ചെത്തി അത് വെച്ച് എൻ്റെ വീട്ടിൻ്റെ പണി അവരെ കൊണ്ടുതന്നെ എടുപ്പിച്ച്.
7: ഈ കല്ല് ചെത്ത് കഴിഞ്ഞു അതിന് ശേഷം മറ്റെന്തെങ്കിലും തൊഴിലേക്ക് പോയോ?
8: ആ അതിന് ശേഷമാണ് ഈ കല്ല് ചെത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇത് തന്നെ പോകണം, പഠിക്കണം തോന്നി. പഠിക്കണം തോന്നിയപ്പം ഓരോ മൈസൂർമാർ വന്നിട്ട് കുറേ കാലം പോയി അവരെല്ലാം സഹായിച്ചെന്ന് അവരെ കണക്കും പറഞ്ഞു തന്നെ. അങ്ങനെ ഒരുപാട് വീടുകൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്ത്. അതിലിടക്ക് കോൺക്രീറ്റ് പണി പഠിച്ച് അതും ചെയ്ത്
7: കോൺക്രീറ്റും ചെയ്തു
8: കോൺക്രീറ്റും ചെയ്തു പിന്നെ ഇതിൻ്റെ എല്ലാ പണിയും എനിക്കറിയാം. ഒരു വീട്ടിൻ്റെ
7: ടൈലിംഗ് അറിയാം,
8: ടൈലിംഗ് അറിയാം. വീട്ടിൻ്റെ പണി ഏൽപ്പിച്ച് എന്നാൽ താക്കോൽ കൊടുക്കുന്ന പണി വരെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്.
7: നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് പണ്ടത്തെ കഥകളിൽ നമുക്ക് ഓർമ്മ വരും അല്ലേ, അത് ഇങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക, കേട്ട കാര്യങ്ങൾ ആരോടെങ്കിലും പറയാനൊക്കെ താല്പര്യം ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് എപ്പോഴാണ്?
8: അത് ഇപ്പോഴുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എനിക്ക് ചിലപ്പോൾ അങ്ങ്
7: ഓർമ്മയുണ്ടാവില്ല.
8: അതായത് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ളത് എനിക്ക് ഇപ്പോഴും ഞാൻ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്.
7: എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണോ അത് കൂടാതെ മറ്റൊന്നും കൊണ്ടോ?
8: ഇല്ല, പറയുന്ന
7: കുട്ടിക്കാലത്ത് മറ്റേതെങ്കിലും ഒരു ഓർമ്മയുണ്ടോ?
8: ആ പൊനം കൃഷിയെ കുറിച്ച് ഓർമ്മയുണ്ട്.
7: ആ എന്താ, എങ്ങനെയായിരുന്നു പൊനം കൃഷി?
8: ഇവിടുന്ന് ഇരുട്ടി വരെ എങ്ങനെയാ എത്തിയെന്ന് എനിക്ക് തന്നെ അന്ന് തന്നെ പറയാൻ കഴിയില്ല. ഇരുട്ടിക്ക് ശേഷം മുരി വണ്ടിയിലാ പോവാ, അവിടുന്ന്
7: പാട്ടക്കല്ല
8: മട്ടിണി
7: മട്ടിണി
8: മട്ടിണി മാട്ര മട്ടിണി ആ വാങ്ങലൊക്കെ പോവാ. അത് മുരി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് റോഡൊന്നും ഉണ്ടാവില്ല, പോയ വഴിയിൽ കൂടി അങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്ക് മട്ടണിക്ക് എത്തും. അവിടെ എത്തുമ്പോഴേക്ക് അച്ഛനെല്ലാം ആദ്യമേ പോയിട്ട് പരിചയമുള്ളത് കൊണ്ട് അവിടെ ഒരു ചേട്ടനുണ്ട്. ആ പുള്ളീൻ്റെ അടുത്ത് പോയിറ്റ് അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അന്ന് അവിടെ കിടന്നിറങ്ങി പിന്നെ ആദ്യം പിറ്റേന്ന് യാത്ര ചെയ്ത് ഇവരെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടാകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് പലരും രാത്രിയിലും യാത്രയുണ്ടാവും. പലന്ന് അവിടെ എത്തി എല്ലാവരും അപ്പോൾ കാട്ടി ഓലയിലെ കൂടിയുള്ള വെള്ളമെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് കട്ടിലും കടക്കൊന്നും ഇല്ലല്ലോ. അന്നത്തെ ആദ്യത്തെ പണി താമസിക്കേണ്ട സാധനം ഉണ്ടാക്കലാണ്. അത് 4-5 മരങ്ങളിൽ നോക്കി അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ മരങ്ങളിൽ മുള മുറിച്ച് കാട്ടുമുളയുണ്ട് ഇഷ്ടം പോലെ മുറിച്ച് അത് കെട്ടിയിട്ട് ഏറുമാടം ഉണ്ടാക്കും. ആ ഏറുമാടത്തിൽ അന്നത്തെ ദിവസം താമസിക്കണ സൗകര്യത്തിൻ്റെ ആക്കും. പിന്നെ കിടക്കൊന്നുമില്ല അന്ന്. അതിനുശേഷം ഏണി കാട്ടുവള്ളികളിൽ കൂട്ടി കെട്ടിയിട്ട് ഏണി ഉണ്ടാകും. ആ ഏണീൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് എല്ലാവരും കയറി കഴിഞ്ഞാൽ ഏണി മേലോട്ട് വലിച്ചു പിറ്റേന്ന് രാവിലെ ഏണി ഇറക്കി വെച്ചിട്ട് ആദ്യം താഴെ ഇറങ്ങും.
7: എന്നിട്ട് പണം മണ്ണ് കിളച്ചിട്ട്
8: മണ്ണ് കിളച്ച് കാട് വെട്ടി തെളിച്ചും പിന്നെ മണ്ണ് കിളച്ച് പുനം കുത്തി പുനം കുത്തുവെന്നു പറയാ.
7: ആഹാരമൊക്കെ എന്താണെന്ന്?
8: ആഹാരങ്ങൾക്ക് ഇടുന്ന
7: അരിയൊക്കെ എടുക്കും,
8: ഇട് കൊണ്ടുപോകും. അരി കൊണ്ടുപോകും, അരിയും കറിക്ക് വെക്കേണ്ട സാധനം കൊണ്ടുപോകും.
7: ചെറിയ നായാട്ടൊക്കെ ഉണ്ടാവും അവിടെ? നായാട്ട്
8: അതൊന്നും അറിയില്ല.
7: ഈ വന്യമൃഗങ്ങളൊക്കെ വരാറുണ്ടോ?
8: വന്യമൃഗങ്ങൾ വരുന്നത് കൊണ്ട് അന്ന് പിന്നെ
7: ഒരുപാട് ഏറുമാടല്ലേ.
8: ഓ, അതിനാന്ന് ഏറുമാടോ. അതിനടിയിൽ രാത്രിയാകുമ്പോൾ തീയിടും. രാത്രിയാകുമ്പോൾ തീയിടും നല്ലതുപോലെ.
7: എന്തെങ്കിലും കണ്ടിട്ടോ നിങ്ങള്?
8: ഞാൻ കണ്ടിട്ടുണ്ട്. പോത്തിനെല്ലാം ഞാൻ ഇഷ്ടംപോലെ
7: കാട്ടുപോത്തിന്.
8: കാട്ടുപോത്തിന്
7: മറ്റ് ആനക്കൂട്ടങ്ങളോ മറ്റോ?
8: ആനക്കൂട്ടങ്ങളെയൊന്നും അങ്ങനെ
7: കണ്ടിട്ടില്ല. വിളവെടുത്തിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് തിരിച്ചു?
8: അല്ല, അതിലിടക്ക് ഇടക്കിടക്ക് പിന്നെ കുടുംബങ്ങൾ അവിടെ നിന്നാലും മറ്റുള്ളവരിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ, നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാടുപെട്ടി തെളിച്ചിട്ട് ഓരോരുത്തർ അതിൽ വെച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്. ആ കൃഷി നെല്ലുണ്ടാവും, തേനുണ്ടാവും, ചോളം, മറ്റുള്ള സാധനങ്ങൾ,
7: പല ധാന്യങ്ങളുണ്ടാവും,
8: പല ധാന്യങ്ങളും ഉണ്ടാവും.
7: അതെങ്ങനെയാണ് വിൽപ്പന?
8: വിൽപ്പന അവിടെ ഇല്ല. അന്ന് ചാക്കുകളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നെല്ല് തച്ചു കഴിഞ്ഞാൽ പുല്ലുണ്ടാവും, ആ പുല്ല് പിരിച്ചെടുത്തിട്ട് കയറാക്കി മാറ്റും. ആ കയറ് അതിനെ കൊട്ടയാക്കി മാറ്റും, കൂട്ടി കെട്ടി കെട്ടി കെട്ടി. അങ്ങനെ അതിനൊരു കൊമ്മ എന്ന് പറയും, അവസാനം ആയവര് കൊമ്മ എന്ന് പറയും. അതിൽ കെട്ടിയിട്ട് മൂടി കെട്ടിയിട്ട് കളവണ്ടി വെച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരിക.
7: നാട്ടിന്ന
8: വിൽപ്പന നടത്തും. തേനല്ല, തേനൊന്നാരും പോക്കുണ്ടായില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല.
7: പൊന്നം കൃഷിക്ക് ശേഷം ഓർമ്മ ഉള്ളത്?
8: പൊന്നം കൃഷിക്ക് ശേഷം പിന്നെ ഈ 6-7 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പൊന്നത്തിന് പോയിട്ടില്ല. അച്ഛൻ പിന്നെ പോക്കില്ല. പിന്നെ നാട്ടിൽ തന്നെ സ്ഥലം വാങ്ങി തെങ്ങ് വെച്ച് വാഴ വെച്ച് അങ്ങനെ പിന്നെ പുറത്തിനൊന്നും പോയിട്ടില്ല.
7: രാഘവേട്ടൻ ഇപ്പം താമസിക്കുന്ന എവിടെയാണ്? ആരൊക്കെ ഉണ്ട് കൂടെ?
8: ഇപ്പോഴും താമസിക്കുന്നത് കാഞ്ഞിലേരിയാണ്, ഹെൽത്ത് സെന്ററിന് അടുത്ത്. എൻ്റെ കൂടെ ഭാര്യയുണ്ട്, മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്. പിന്നെ ഇളയ മകൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട അപ്പുറത്ത് തന്നെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. മൂത്ത മകൾ കരയറ്റം താമസിക്കുന്നുണ്ട്.
7: മുത്തശ്ശനായില്ലേ?
8: ആ
7: പേരക്കുട്ടികളുണ്ട്,
8: 4 പേര്.
7: എല്ലാവരും പഠിക്കുന്നു?
8: ആ
7: ഇപ്പൊ സുഖം സ്വസ്ഥം അല്ലേ?
8: സുഖം സ്വസ്ഥം.
7: ഇപ്പൊ പഴയകാലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മയിൽ വരിക, അത് കുറിച്ച് വെക്കുക.
8: ഇപ്പോഴും ഞാനൊരു കുമിലിൻ്റെ പണി എടുക്കുന്നുണ്ട്, അത് വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്.
7: അത് വിൽപ്പനക്ക് വേണ്ടി?
8: വിൽപ്പനക്ക് വേണ്ടിയിട്ട്. അത് ചെറിയതോതിൽ മാത്രമേ ഉള്ളൂ. അതിന് പഞ്ചായത്തിന് കുറച്ച് പൈസ,
7: 74-75 വയസ്സ് ആയിട്ടുണ്ടോ?
8: 75 ആവുന്നു. ആ 5 തുടങ്ങാൻ പോകുന്നു.
7: നല്ല ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള രാഘവേട്ടനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വർഷം ജീവിക്കുക, കുറേ ഇതുപോലെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുക. പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതിന് മുമ്പ് ഓർമ്മിച്ച് ഏതെങ്കിലും കടലാസുകളിലേക്ക് പകർത്തി വെക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. നന്ദി, നമസ്കാരം.
9: തന്റെ പഴയകാല സ്മരണകൾ ശ്രോതാക്കൾക്കായി ഇതുവരെ പങ്കുവച്ചത് ശ്രീ കെ രാഘവൻ കാഞ്ഞിലേരി.
10: ജനകീയം. സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
11: വിജയ മാഷ ഏത്?
10: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
11: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
10: ഓ, നിങ്ങളൊരു കാര്യം.
11: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
10: ആ, ഓ, വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
11: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
10: സുരേഷേട്ടാ,
1: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
12: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
1: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
13: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
1: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
14: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയല്ലേ അവള്?
12: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്
14: ജയദേവ.
1: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
10: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ, അതിലൊരു മകളാ ഗായത്രി.
14: ഗായത്രി,
13: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
1: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖല ിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചേ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണ മോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പദ്രായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് കാക്കനാടൻ്റെ കാവേരി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു ആൻലിയ എൻ സന്തോഷ് കുറ്റിയാട്ടൂർ.
1: കാവേരി കറുത്തവളായിരുന്നു. പനങ്കുല പോലെ നിറഞ്ഞ മുടി, കറുത്ത മുഖത്ത് താരുണ്യം തുളുമ്പുന്ന കവിളുകൾ, 17 നിറഞ്ഞ നനവൂറുന്ന അധരങ്ങൾ, ചെറിയ മൂക്കിൻ്റെ തുമ്പത്ത് മൂക്കുത്തി, തൂവെള്ള നിറമുള്ള കൊച്ചരി പല്ലുകൾ, തിളങ്ങുന്ന കണ്ണുകൾ. കാവേരി അഴകുള്ളവളായിരുന്നു. കറുപ്പിന് 7 എന്നത് അവളുടെ കാര്യത്തിൽ 7,000 അഴകെന്നോ 7,00,000 അഴകെന്നോ തിരുത്തി പറയണം. കാവേരി പിഞ്ഞ പാവാടയും പിഞ്ഞ ജമ്പറും പഴകിയ ഒരു വെള്ളധാവണിയും ധരിച്ച് രാവിലെ പുറപ്പെട്ടു. രാവിലെ എന്ന് പറഞ്ഞാൽ പോരാ, കൊച്ചു വെളുപ്പാൻ കാലത്ത്. അപ്പോൾ സൂര്യൻ ബംഗാൾ ഉൾക്കടലിൻ്റെ അടിത്തട്ടുകളിൽ എവിടെയോ ഉറക്കത്തിലായിരുന്നു. നഗരം നിദ്രയിലായിരുന്നു. ചേരി പ്രദേശത്തെ അവളുടെ കുടിലും അതിനടുത്ത കുടിലുകളും നിരത്തിനു മറുപുറത്തെ പണവും പരിഷ്കാരവുമുള്ള കൊള്ളാവുന്നവരുടെ വീടുകളും നിദ്രയിലായിരുന്നു. പക്ഷേ കാവേരി നിദ്രയിലായിരുന്നില്ല. ഒക്കത്തു കുടവുമായി കാവേരി പുറപ്പെട്ട നേരം കറുത്ത നിരത്തും നിദ്രയിലാണ്ടുകിടന്നു. നേരത്തെ ഉണർന്ന ചില തെരുവുനായ്ക്കൾ വെറുതെ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു. അവറ്റയുടെ അസ്ഥികൾക്കുമേൽ പാട പോലെ തോലു തൂങ്ങിക്കിടന്നു. തോലിനടിയിൽ മാംസം എന്നത് എന്നോ നഷ്ടപ്പെട്ട ഒരു ഓർമ്മത്തുരുമ്പ് മാത്രമായിരുന്നു. കാലേക്കൂട്ടി ഉണർന്ന ചാകാറായ പശുക്കൾ ചാണകമിടാൻ പോലും കരുത്തില്ലാതെ വിശന്നു ദാഹിച്ച് ദുർബല ശബ്ദത്തിൽ മൂങ്ങുന്നുണ്ടായിരുന്നു. വൃക്ഷങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങൾ മൂകമായി കരഞ്ഞു. നിരത്തിൻ്റെ ടാർ ചെയ്ത നിലം കൊച്ചുവെളുപ്പാൻ കാലത്തും വരച്ചട്ടി പോലെ ചുട്ടുപൊളി നിന്നിരുന്നു. ചുട്ടുപഴുത്ത ടാറിനടിയിൽ വരണ്ട് ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി ഭൂമി എന്ന വൃദ്ധ കിടന്നു വിലപിച്ചു. എല്ലാ വിലാപങ്ങളും കാവേരിയുടെ കാതുകളിൽ വീണു. അവൾ ആഞ്ഞു നടന്നു. മറ്റു കൂട്ടുകാരികൾക്ക് വേണ്ടി അവൾ കാത്തുനിന്നില്ല. ഏറ്റവും ആദ്യം എത്തുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. മറ്റെല്ലാവരെയുംക്കാൾ നേരത്തെ ഉണർന്നിരുന്നത് അവളായിരുന്നു. ഉണർന്നുവെന്ന് പറയുന്നതത്ര ശരിയാവില്ല. ഉറങ്ങിയിട്ട് വേണ്ടേ ഉണരാൻ? ഉറക്കം നഷ്ടപ്പെട്ടിട്ടു നാളെത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പൻ കൂർക്കം വലിച്ചുറങ്ങി. അമ്മയും ഇളയ കുട്ടികളും. അപ്പൻ്റെ ഉറക്കം അവളെ അത്ഭുതപ്പെടുത്തിയില്ല. അത് ഉറക്കമല്ല, മരണമാണ് എന്ന് കാവേരിക്കറിയാമായിരുന്നു. പകലാകെ വെയിലാകെ റിക്ഷ ചവിട്ടി തളർന്ന് ഉണങ്ങി വരണ്ട് മടങ്ങിയെത്തിയാൽ ഉടൻ അപ്പൻ ചെയ്തിരുന്നത് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും ഇത്തിരി ചില്ലറയും അമ്മയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉൾച്ചാണ്ടും പോലെ പുറത്തേക്ക് പായുകയാണ്. എങ്ങോട്ടാണ് ആ ഓട്ടമെന്ന് കാവേരിക്കറിയാം. തെരുവിൻ്റെ കിഴക്കേ അറ്റത്ത് അവരുടെ നിരയിലെ അവസാനത്തെ കുടിൽ മുത്തുവിൻ്റെ കള്ളച്ചാരായ കടയാണ്. അവിടെ വിൽക്കുന്നത് ചാരായമായിരുന്നില്ല, ചാരായമെന്ന പേരിൽ ഏതോ ഒരു വിഷദ്രാവകം. അത് കോരിക്കുടിച്ച് പുഴുങ്ങിയ വാത്തുമുട്ടയും തിന്ന് തെറിപ്പാടിക്കൊണ്ട് പാതിരാവെടുക്കുമ്പോൾ അപ്പൻ തിരിച്ചു വരും. കയ്യും കാലും നേരെ നിൽക്കുമെങ്കിൽ ചട്ടിയും കലവും എറിഞ്ഞുടച്ചിട്ട് അതിനാവശ്യമായ മേക്കരുത്തില്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതെ ഒരു മൂലയിലെവിടെയെങ്കിലും തളർന്നു വീണുറങ്ങും. അല്ല, ചാവും. വീണ്ടും അടുത്ത പുലർക്കാലത്ത് ഉയർത്തെഴുന്നേൽക്കും.

ഒരു കുടം വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ കുടിലിൽ കൊലപാതകം നടക്കുമെന്ന് കാവേരിക്കറിയാം. അമ്മയും ഇളയത്തുങ്ങളും ഉറങ്ങുകയല്ല, വറുതിയും അരപ്പഷ്ണിയും മൂലമുള്ള തളർച്ചയിൽ വാട് വീണ് കിടക്കുകയാണ് എന്നും കാവേരി അറിഞ്ഞിരുന്നു. അവൾക്ക് പക്ഷേ അവരെപ്പോലെ വാടിക്കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂമി വരണ്ടു കിടന്നലറി നിലവിളിക്കുകയാണെന്നും വൃക്ഷങ്ങൾ വരണ്ട ചുണ്ടുകൾ നനയ്ക്കാൻ ഉമിനീരു പോരും ഇല്ലാതെ തേങ്ങുകയാണെന്നും മനുഷ്യർ തൊണ്ടയും അന്നനാളവും കുടലും കരിഞ്ഞ് വെന്തുരുകി മരണത്തിൻ്റെ കറുത്ത മുഖത്തേക്ക് നോക്കി പേടിച്ചു നിൽക്കുകയാണെന്നും സൂര്യൻ ഭൂമിയെയും മരണം സകല ചരാചരങ്ങളെയും ഗ്രസിക്കാനൊരുമ്പെട്ടു നിൽക്കുകയാണെന്നും ഒക്കെ കാവേരി അറിഞ്ഞു. അറിവുകൾ അവളെ നടുക്കി. അറിവുകൾ അവളിൽ നിന്ന് അവളുടെ നിദ്രയെ എടുത്തു കളഞ്ഞു. നിദ്രയിൽ നിന്ന് തികച്ചും മുക്തയാകയാൽ കാവേരിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ നേരത്തെ കുടിലിൽ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നു. രാത്രിയുടെ ചെറിയ മണിക്കൂറുകൾ ഭൂമിയുടെയും മരങ്ങളുടെയും നായ്ക്കളുടെയും പശുക്കളുടെയും മൂങ്ങലുകൾ ശ്രവിച്ചുകൊണ്ട് അവൾ അകലെ വെള്ളം കിട്ടുന്നിടത്തേക്ക് നടന്നു. മൂന്നാം തവണ അവൾ വെള്ളവുമായി മടങ്ങുമ്പോൾ മാത്രമേ ഉണരാനൊരുമ്പെടുന്ന സൂര്യൻ്റെ കിരണങ്ങൾ കിഴക്ക് വെട്ടപ്പെട്ടു തുടങ്ങിയിരുന്നുള്ളൂ. അവൾ നാലാം യാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും അമ്മ ഉണർന്ന് കട്ടൻ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിയിരിക്കും. അപ്പനെ കണ്ണുതിരുമ്മി എണീറ്റാൽ ഉടനെ ഒരു കുടിവെള്ളം വേണം. അതിൽ പകുതി അയാൾ അത്യാർത്ഥിയോടെ വായിലേക്കൊഴിച്ചു വിഴുങ്ങുമ്പോൾ ഗ്ലും ഗ്ലും എന്ന ഒച്ച കേൾക്കും. ബാക്കി വെള്ളത്തിൽ കൈകാലുകളും മുഖവും ശരീരവും ഒക്കെ കഴുകി എന്ന് വരുത്തി തിരികെ അടുക്കളയിൽ എത്തുമ്പോഴേക്കും കട്ടൻ വെള്ളം കിട്ടിയിരിക്കണം. അതുമാത്രമാണ് അയാൾ വീട്ടിൽ നിന്നു കഴിക്കുക ഏക സാധനം. അത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കോലാഹലമാണ്. അപ്പൻ സ്ഥലം വിട്ടു കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ശാന്തത ഏറെ നേരം നീണ്ടു നിൽക്കാറില്ല. അപ്പോഴേക്കും കാവേരിയുടെ ഇളയത്തുങ്ങൾ ഉണർന്നു തുടങ്ങും. അവറ്റയുടെ നിലവിളികളും പരാതികളും കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് കലിയിളകുകയായി. അവർ തെറിപ്പാട്ട് തുടങ്ങുകയായി. കാവേരി നിലവിളിക്കാറില്ല, പരാതി പറയാറില്ല. പക്ഷേ അമ്മ തുള്ളി ഉറഞ്ഞ് പുലയാട്ട് വിളിക്കുന്നത് അവളെയാണ്. എല്ലാം കേട്ടുകൊണ്ട് സ്വന്തം പണി ചെയ്യുകയല്ലാതെ കാവേരി മറുപടി പറയാറില്ല. പകരം പത്ത് പറയാൻ അവൾക്ക് അറിയായികയല്ല. പകരം പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ലെന്നും അമ്മയുടെ തെറിപ്പാട്ടിൻ്റെ ഊറ്റം വർദ്ധിപ്പിക്കാനേ അത് ഉപകരിക്കൂ എന്നും അവൾക്കറിയാം. അവൾ മിണ്ടാതിരുന്നാൽ കുറേ നേരം ഉച്ചത്തിൽ ശാപവചനങ്ങളും ശകാരങ്ങളും ഛർദ്ദിച്ചിട്ട് കലി താനെ അടങ്ങിക്കൊള്ളും. നഗരം വരണ്ടുകിടക്കുകയായിരുന്നു. വേനൽ അതിൻ്റെ ദാഹം ഒടുങ്ങാതെ നാവുനീട്ടി ഒടുവിലത്തെ ജലാംശം വരെ നക്കിത്തുടച്ചു കഴിഞ്ഞിരുന്നു. ഇളകിമറിയുന്ന കടൽത്തിരകളുടെ തീരത്ത് ഒരു ഉഷ്ണഭൂമി പോലെ നഗരം വിണ്ടുവെടിച്ചു കിടന്നു. പണക്കാർ പണം കൊടുത്തു വെള്ളം വാങ്ങി. വെള്ളമില്ലെങ്കിൽ പകരം മദ്യം വാങ്ങി കുടിച്ചു. പാലില്ലാതായി. പശുക്കളുടെ വരണ്ട മുലകളിൽ ഞെക്കിപ്പിഴിഞ്ഞപ്പോൾ ചോര പൊടിഞ്ഞു. കട്ടിപിടിച്ച വരണ്ട വൃത്തികെട്ട തോലിനടിയിൽ അസ്ഥികൂടങ്ങളുമായി അകിടു വറ്റി വരണ്ട എരുമകൾ നഗരവീഥികളിലൂടെ ഭ്രാന്തെടുത്തു മാതിരി പാഞ്ഞു നടന്നു. തളർന്നപ്പോൾ വഴിവക്കത്ത് ചടഞ്ഞുകിടന്നു. ദീനം ദീനം കരഞ്ഞു. നീലിച്ച അഗ്നിപേടകം പോലെ ആകാശം പൊള്ളിക്കിടക്കുന്നു നിന്നു. തീ പെയ്യുന്ന ആകാശത്തിൽ പറന്നലിഞ്ഞ പറവകൾ ചിറകുകൾ കരിഞ്ഞു പിടഞ്ഞു വീണ് ചത്തു. കാവേരി എല്ലാം കണ്ടു. കാവേരി കരഞ്ഞു. കുടിലിൽ വന്നവർക്ക് അവൾ വെള്ളം കൊടുത്തു. അവളുടെ കുടിലിൽ മാത്രം വെള്ളത്തിന് ഒരിക്കലും ക്ഷാമമുണ്ടായില്ല. തൻ്റെ ഉറക്കമൊഴിയലും നാഴികകളും നടത്തവും നാലാൾക്ക് നന്മ ചെയ്യുന്ന എന്നതിൽ കാവേരി കൃതാർത്ഥയായി. അവൾക്ക് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല. ഒരു പുണ്യവതി. അവർ അവളെ ശകാരിച്ചു. നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. ഇന്ന് നിന്റെ തന്തയങ്ങ് വരട്ടെ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്ക് തനിക്കെതിരെ നിരത്താൻ കുറ്റപത്രങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കാവേരിക്ക് നന്നായി അറിയാമായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ അമ്മ എപ്പോഴാണ് അപ്പനോട് സംസാരിക്കുക? ഒന്നും കേൾക്കാനല്ല, ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഒരു രാത്രി മരിക്കാനാണ് അപ്പൻ കുടിലിലെത്തുക. ചാകുന്നതുവരെ അമ്മയെ ചീത്ത വിളിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറയാനൊരുമ്പെട്ടാൽ തെരുവിളി ഇരട്ടിക്കുകയുള്ളൂ. പൊട്ടുന്ന കഞ്ഞിക്കലങ്ങളുടെ എണ്ണം പെരുകുകയുള്ളൂ. കുടിനീരല്ലേ അമ്മ, ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നതെങ്ങനെ? ചില നേരങ്ങളിൽ കാവേരി സൗമ്യമായി സ്വയം ന്യായീകരിച്ചു. അപ്പോൾ അമ്മ വീണ്ടും കലിതുള്ളി. കുടിനീര്, നിന്റെ അമ്മയുടെ കുടിനീര്. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുക ഭേദം. നേരം പുലർന്നു കഴിഞ്ഞാൽ അമ്മ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോകും. സന്ധ്യയ്ക്ക് മടങ്ങി വരും. വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടത് കാവേരിയാണ്. കമ്പോളത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട്

0: വാങ്ങിക്കൊണ്ടു വന്ന് വച്ചു വിളമ്പണം. ഉച്ചത്തീറ്റ കഴിഞ്ഞാൽ ഇളയത്തുങ്ങൾ വെളിയിൽ ചാടും. ചേരിയിലെ മറ്റു കുട്ടികളോടൊപ്പം ചുട്ട വെയിലത്ത് തെരുവിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുകയാണ് അവറ്റയുടെ പണി. വീട്ടുജോലികൾ ഒതുക്കിക്കഴിഞ്ഞാൽ പനങ്കുല പോലത്തെ മുടി പിന്നിൽ വിടർത്തിയിട്ട് കയ്യിൽ ഒരു ആഴ്ചപ്പതിയുമായി കാവേരി കുടിലിൻ്റെ പുറംതിണ്ണയിൽ വന്നിരിക്കും. അപ്പോഴാണ് കോളനിയിലെ കൊള്ളാവുന്ന വീടുകളിലെ ചെറുപ്പക്കാർ സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ അവളെ കാണാൻ റോന്തു ചുറ്റുന്നത്. അവരെ തീർത്തും അവഗണിക്കുകയാണ് അവളുടെ പതിവ്. ആരെങ്കിലും വന്ന് കുടിനീർ ചോദിച്ചാൽ അവൾ കൊടുക്കും. കുടിനീരല്ല ആവശ്യമെന്ന് തോന്നിയാൽ ആട്ടിയിറക്കും. ചിലപ്പോൾ അവളോടൊപ്പം അവളുടെ ഒരേയൊരു കൂട്ടുകാരി മീനാക്ഷിയും ഉണ്ടാകും. ചേരിയിലെ പെണ്ണുങ്ങൾ വട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്ന നേരമാണ്. അവരുടെ കൂട്ടത്തിൽ കാവേരി ഒരിക്കലും കൂടിയിരുന്നില്ല. ഒരിക്കൽ മീനാക്ഷി അവളോട് ചോദിച്ചു, നീ ഉറങ്ങാറേയില്ല കാവേരി? കാവേരി ചിരിച്ചു, ഈ ചൂടിൽ എങ്ങനെ ഉറങ്ങാനാ? ചിലപ്പോൾ ഉച്ചതിരിഞ്ഞൊന്ന് മയങ്ങും. രാത്രിയിൽ ഇത്തിരി നേരം? ഈ രാത്രി നേരത്ത് ഒറ്റയ്ക്ക് വെള്ളത്തിന് പോവാൻ നിനക്ക് പേടിയാവില്ലേ? കാവേരി അപ്പോഴും ചിരിച്ചു. ആരെ പേടിക്കാനാ മീനു? ഈ ചൂടിനെ അല്ലാതെ പേടിക്കാൻ നേരമില്ല. കരച്ചിലു കേൾക്കാനേ നേരമുള്ളൂ. ആരുടെ കരച്ചിൽ? നീ കേൾക്കുന്നില്ലേ? മനുഷ്യർ കരയുന്നു, മൃഗങ്ങൾ കരയുന്നു, മരങ്ങൾ കരയുന്നു, കിളികൾ കരയുന്നു, ഭൂമി പോലും കരയുന്നു. പോടി, നിനക്ക് വട്ട. മീനാക്ഷി ചിരിച്ചു. എനിക്ക് വട്ടല്ല, കാവേരി പറഞ്ഞു. ഞാനീ കരച്ചിലെല്ലാം കേൾക്കുന്നുണ്ട്. മീനാക്ഷി പൊട്ടിപ്പൊട്ടി ചിരിച്ചു. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു ചിരിച്ചു. പക്ഷേ അടുത്ത നാൾ മീനാക്ഷി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇന്നെൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലോടി. എൻ്റെ കാവേരി, നീ എന്നോട് ഇതൊന്നും ചെയ്തില്ലല്ലോടി. അവളുടെ കരച്ചിൽ പക്ഷെ ആരും കേട്ടില്ല. അതിനേക്കാൾ ഉച്ചത്തിൽ കുടിലിനെ നടുക്കുമാറ്, ചേരിയെ നടുക്കുമാറ്, തെരുവിനെ നടുക്കുമാറ്, നഗരത്തെ ആകെ നടുക്കുമാറ് ഉച്ചത്തിൽ കാവേരിയുടെ അമ്മ നിലവിളിക്കുകയായിരുന്നു. കാവേരിയുടെ ഇളയത്തുങ്ങളും നിലവിളിക്കുകയായിരുന്നു. കാവേരിയുടെ അപ്പൻ കള്ളച്ചാരായത്തിൽ കരുത്തിൽ കാറുകയായിരുന്നു. ചുണ്ടിൽ മുറിവുകളും മാറത്തു നഖക്ഷതങ്ങളും മേനിയാകെ ചോരപ്പാടുകളുമായി വെള്ളമെടുക്കാൻ പോകുന്ന പാതയുടെ ഓരത്തു നിന്ന് കണ്ടുകിട്ടിയ കാവേരിയുടെ ജഡം കഴുകി തുണിയിട്ട് മൂടി കുടിലിൻ്റെ മുറ്റത്തു കിടത്തിയിരുന്നു. അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ ആരോ തിരുമ്മിയടച്ച കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ മീനാക്ഷിക്കു കഴിഞ്ഞില്ല. ഇതാരു ചെയ്തു കാവേരി? ഏത് ക്രൂരനായ കപാലികനാണ് നിന്നോടിത് ചെയ്യാൻ തോന്നിയത്? ഇത്ര നല്ലവളായ നിന്നോട്. നീ എന്നോട് പറയൂ കാവേരി, നിന്റെ മീനാക്ഷിയോട് പറയൂ. അവൾ മൗനമായി അപേക്ഷിച്ചു. പക്ഷേ മീനാക്ഷിയുടെ കൂട്ടുകാരി മറുപടി പറഞ്ഞില്ല. ആരാണവളെ ആക്രമിച്ചതെന്ന്, ആരാണവളുടെ ചുണ്ടുകടിച്ചു മുറിച്ചതെന്ന്, ആരാണവളുടെ ഉടുതുണി ഉരിഞ്ഞ് എറിഞ്ഞതെന്ന്, ആരാണവളുടെ കന്യാചർമ്മം ക്രൂരമായി കുത്തിക്കീറിയതെന്ന്, ആരാണവളെ കൊന്നെറിഞ്ഞതെന്ന് അവൾ പറഞ്ഞില്ല. ആ രഹസ്യം അവളോടൊപ്പം മരിച്ചു കിടന്നു. നഗരത്തിനതൊരു പ്രശ്നമായിരുന്നില്ല. നഗരം ചുട്ടുപഴുത്തു നിന്നു. സന്ധ്യ നിന്നെരിഞ്ഞു. തെരുവുകൾ തീ തുപ്പി. മണ്ണ് പുകഞ്ഞു നീറി. ചേരി പ്രദേശങ്ങളിലെ എരുമകളും പശുക്കളും ദുർബലമായി തേങ്ങിക്കരഞ്ഞു. തെരുവ് വിളക്കുകൾക്ക് ചുവട്ടിൽ വിരളി പിടിച്ച നായ്ക്കൾ മൂങ്ങിക്കൊണ്ട് ഓടി നടന്നു. ആകാശം ഒരു വലിയ വരച്ചട്ടി മാതിരി ഭൂമിയെയും അതിൻ്റെ രഹസ്യങ്ങളെയും നേരിപ്പോടിൽ മൂടിവെച്ചു. കാവേരിയുടെ ഒഴുക്കു നിലച്ചു. കാവേരി വരണ്ടു. കാവേരി വെടിച്ചു കീറി. കാവേരിയിൽ നിന്ന് ചൂട് പ്രസരിച്ചു. ആ ചൂട് കാവേരിയുടെ കൊലപാതകത്തിന് പകരം വീട്ടാനെന്ന മാതിരി, പിശാചുക്കളെ തിരഞ്ഞുപിടിച്ച് ചുട്ടു തിന്നാനെന്ന മാതിരി, എല്ലാം ചുട്ടരിക്കാനെന്ന മാതിരി ആർത്തി പൂണ്ട നാവു നീട്ടി നഗരമാകെ അലയാൻ തുടങ്ങി.
1: ഇപ്പോൾ കേട്ടത് കാക്കനാടൻ്റെ കാവേരി എന്ന കഥ. അവതരിപ്പിച്ചത് ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

നീർത്തൊട്ട് പിതൃതർപ്പണത്തിന്നൊരുങ്ങുമ്പോൾ ഇതുപോലും ഇനി വേണ്ട വേണ്ടെന്നു ചൊല്ലുന്നതാര്? വിഷഗർഭത്തിലുരുമാർന്ന ഭൂപാലനോ കഠിനശിലയിൽ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്മൃതി ഗീതങ്ങളിൽ ആദ്യം 1970 പുറത്തിറങ്ങിയ വിവാഹിത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതം. പാടിയത് യേശുദാസ്.

അടുത്ത ഗാനം പളുങ്കുപാത്രം എന്ന സിനിമയിലേതാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പാടിയത് യേശുദാസ്.

സ്മൃതിഗീതങ്ങളിലൂടെ, തുറക്കാത്ത വാതിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകി, രേണുക എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സ്മൃതി ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന സിനിമയിലേതാണ്. വരികൾ എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് പി സുശീല.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സ്മൃതിഗീതങ്ങളിൽ അടുത്തതായി കുറ്റവാളി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

0: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരി നേരത്തിൽ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് നാട്ടിലെ പാട്ട്, രാത്രി 10 മണിക്ക് ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വിവിധ PSC പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്ന പരാതികൾ കൂടുതലായി സർക്കാരിന് ലഭിച്ച പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടത്താൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഡയറക്ടർ DGP മനോജ് എബ്രഹാമിന് മേൽനോട്ട ചുമതല നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആസൂത്രണ ബോർഡ് ഉന്നത തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ അപേക്ഷകർക്ക് നൽകാതെ പങ്കുവച്ച രേഖകൾ 7 ദിവസത്തിനകം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെ ഉത്തരവ്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള പുറത്തുവന്നതിനു പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. മഹാരാഷ്ട്ര കേഡറിലെ മുൻ IFS ഓഫീസർ കൃഷ്ണമോഹനെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. ജീവനക്കാർക്ക് ഓണസമ്മാനമായി 2% ക്ഷാമബത്ത് അനുവദിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഓഗസ്റ്റിലെ ശമ്പളത്തിനൊപ്പം ഈ തുക നൽകുമെന്നാണ് വിവരം. US ഇസ്രായേലും ചേർന്ന് 4 മാസം മുൻപ് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനിയുടെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. 10,000 ഖമിനിക്ക് യാത്രാമൊഴിയേകാൻ വഴിയോരങ്ങളിൽ കാത്തുനിന്നത്. ചുവപ്പ് കാർഡ് കിട്ടിയ അമേരിക്കൻ സ്ട്രൈക്കർ ഫ്ളാരൻ ബലോഗന്റെ വിലക്കൊഴിവാക്കിയതിനു പിന്നിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ. ട്രംപ് ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോയോട് ആവശ്യപ്പെട്ടതോടെയാണ് താരത്തിന്റെ സസ്പെൻഷൻ നടപ്പാക്കുന്നത് നീട്ടിവെച്ച് അടുത്ത മത്സരത്തിൽ കളിക്കാൻ അനുമതി നൽകിയത്. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന അതിർകടന്ന തീരുമാനമാണിതെന്ന് യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസ്താവിച്ചു. കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാലിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഓഹരി ഉടമകൾ. കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ നിവേദനത്തിലാണ് നിയമനങ്ങളിലും കരാറുകളിലും ക്രമക്കേടുകൾ ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ കമ്പനിയെ വൻ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടെന്നും ലാഭവിഹിതം പ്രതീക്ഷിച്ച് പണമുടക്കിയ ഓഹരി ഉടമകൾ വഞ്ചിക്കപ്പെട്ടുമെന്നാണ് പരാതി. ആരോപണങ്ങൾ അധികൃതർ നിഷേധിച്ചു. യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായ ബംഗളൂരു ഗോവ വന്ദേഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് ഇത്. റേഷൻ കടകളിലെത്താൻ കഴിയാത്ത ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി ഇനി പുതിയ രൂപത്തിൽ വീടുകളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. വ്യാപാര തർക്കങ്ങൾ, വംശവര് എന്നിവയുടെ പേരിൽ ഇന്ന് ലോകത്ത് പലയിടത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണെന്നും ഇവയ്ക്ക് അറുതുവരുത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ കരുണാകര ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിശ്വശാന്തി സന്ദേശ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം നിലനിൽക്കുമ്പോൾ അതേ സിലബസ് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ വിഭാഗത്തിൽ ചേരാൻ വിദ്യാർത്ഥികളില്ല. 3 അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ വിവിധ വിദ്യാലയങ്ങളിൽ 9010 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ച യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട നോട്ടീസിന് മറുപടി നൽകാൻ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന് കേന്ദ്ര സർക്കാർ 3 ദിവസം സമയം നീട്ടി നൽകി. മറുപടി നൽകാനുള്ള കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ 100 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുമാവും സർവീസ്. സ്കൂൾ കുട്ടികളുടെ ബാഗ് തുറക്കരുതെന്നും പരിശോധിക്കരുതെന്നുമുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും പിൻവലിക്കണമെന്നും കാട്ടി കത്ത് നൽകി. ബാഗ് നിരീക്ഷിക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അധികാരമുണ്ട്. വെള്ളക്കുപ്പിയിൽ മദ്യം കൊണ്ടുവന്ന സാഹചര്യമടക്കമുണ്ടായിരിക്കെ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടരുതെന്നും വരും തലമുറയെ നാശങ്ങളിലേക്ക് തള്ളിവിടരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മണിപ്പൂരിൽ ഉഖ്രുൽ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ സായുധ സംഘം നടത്തിയ വെടിവയ്പ്പിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർക്ക് വീരമൃത്യു, ഒട്ടേറെ ജവാന്മാർക്ക് പരിക്കേറ്റു. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 1 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് മന്ത്രിസഭാ ഉപസമിതി. നിശ്ചിത സമയത്തിനുള്ളിൽ വിഷയം പഠിച്ച് സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന അമേരിക്കൻ കമ്പനിയായ കൊറോ ഹെൽത്തിന്റെ ഓഫീസുകളിൽ വെള്ളിയാഴ്ച വരെ ജീവനക്കാർക്ക് പ്രവേശിക്കാം. ഉമാ തോമസ് MLA ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെയും നേതൃത്വത്തിൽ കമ്പനി ലീഗൽ പ്രതിനിധിയുമായും ജീവനക്കാരുമായും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. രാജ്യത്ത് വളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. വള നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുമായി 15 കപ്പലുകൾ ഇതിനകം ഹോർമസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇത് രാജ്യത്തെ വളം ശേഖരം ഗണ്യമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ കുറ്റവാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 25 പേർ മരിച്ചു, 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തലശ്ശേരി വളവുപാറ അന്തസംസ്ഥാന പാതയുടെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ KSTP റോഡിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തും. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്കും മരണത്തിനും പരിഹാരമുണ്ടാകുന്നതിനായി ഇരിട്ടി നഗരസഭ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കറെ തോയ്ബ മേധാവി ഹാഫിസ് സയ്യിദിനെ പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി NIA അധിക കുറ്റപത്രം നൽകി. ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിന്റെ സഹകരണത്തോടെ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ഇന്റർ കോളേജിയേറ്റ് ഗ്രീൻ ക്വിസ് മത്സരം നടത്തും. ഈ മാസം 20 രാവിലെ 9:45 ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിലാണ് മത്സരം. ജൈവ വൈവിധ്യ സംരക്ഷണവും ബഹിരാകാശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മത്സരത്തിൽ കണ്ണൂർ സർവകലാശാല അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നുള്ള 2 പേരടങ്ങുന്ന 2 ടീമുകൾക്ക് വരെ പങ്കെടുക്കാം. ഈ മാസം 15 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കളക്ട്രേറ്റിന് മുന്നിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നഴ്സുമാരുടെ പ്രതിനിധികൾ കളക്ടർ പി വിഷ്ണുരാജനെ കണ്ട് നിവേദനം നൽകി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ലേബർ ഓഫീസർ, ആശുപത്രി ഉടമകൾ, നഴ്സുമാരുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച നടക്കും. സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി സഹകരണ നിയമചട്ട ഭേദഗതികളെക്കുറിച്ച് സെമിനാർ നടത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സമീപകാല സഹകരണ നിയമചട്ട ഭേദഗതികൾ പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിലാണ് സെമിനാർ. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റ് ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. എർലിംഗ് ഹാളണ്ടിന് ഇരട്ട ഗോൾ, വിടവാങ്ങൽ പ്രഖ്യാപിച്ച് നെയ്മർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് മത്സരം രാത്രി 9:30, ന്യൂസിലൻഡ് കൊളംബിയ മത്സരം പുലർച്ചെ 1:30. ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്, ജയത്തോടെ സ്പെയിൻ ക്വാർട്ടറിൽ. ലോകകപ്പ് സ്വന്തമാക്കാമെന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മോഹം പൊലിഞ്ഞു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം കിരീടം ലക്ഷ്യമിടുന്ന അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ ഇറങ്ങും. ഇന്ന് രാത്രി 9:30 മത്സരം. സിംബാബ്വെക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ പുറത്ത്. അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരയിലെ മോശം ഫോമാണ് സഞ്ജുവിന് തിരിച്ചടിയായത്. ഇന്നലെ പ്രഖ്യാപിച്ച ടീമിൽ വൈഭവ് സൂര്യവംശി ഇടം പിടിച്ചു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യ ഇറങ്ങുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-20 ക്രിക്കറ്റ് മത്സരം ഇന്ന് രാത്രി 10:00. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. SSLC +2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99-61-10-95-77, മറ്റൊരു നമ്പർ 94-96-66-66-46.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
4: വിജയ മാഷ ഏത്?
3: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
4: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
3: ഓ, നിങ്ങളൊരു കാര്യം.
4: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
3: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
4: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
3: സുരേഷേട്ടാ,
4: എന്താ
5: ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും.
6: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
5: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
7: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന. സമാധാനായി.
5: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
8: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ, അത് നികത്തിയില്ലേ അവള്?
6: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്
8: ജയദേവ.
5: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
9: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
8: ഗായത്രി,
7: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
5: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
0: പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.1

0: സാധ്യതയും മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ഇതേ അല്ല, കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
4: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അതിന് നിങ്ങൾക്കെന്നാ?
3: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
4: ഒന്നുമില്ലേ, ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കൊന്നുമില്ലേ?
3: അല്ല, അത് പിന്നെ നിനക്ക് പോണ്ടെടുത്ത് പോണ്ടേ?
5: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും?
3: ഇതാരാപ്പാ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന?
4: അതെന്താ, എനക്കാരും മെസ്സേജ് അയച്ചൂടെ?
3: നോക്കട്ടെ.
4: എന്തിനി? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
3: ആയിക്കോട്ടപ്പാ.
4: ആയിക്കോട്ടപ്പന്നാ, നല്ല ഭർത്താവ് തന്നെ.
3: പിന്നെ ഞാനെന്താ വേണ്ടേ?
4: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
3: ഞാനെന്ത് തെറ്റ് ചെയ്തു?
4: ആ ശ്യാമിനിയൊക്കെ കണ്ട് പഠിക്കണം. മക്കളെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
3: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
4: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
5: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
4: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
5: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം, ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15. മറക്കാതെ കേൾക്കുക.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഡോക്ടർ ധന്യ പി വിയുടെ വിളക്കിന്റെ കാവലാൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം കേൾക്കാം. തയ്യാറാക്കിയത് ഉത്തമൻ കാഞ്ഞിലേരി, അവതരണം രാമകൃഷ്ണൻ പഴശ്ശി.
2: ഇതിഹാസങ്ങളുടെ ഏടുകളിൽ വിളക്കിന്റെ കാവലാളായി മാറുന്നവർ, ഉത്തമൻ കാഞ്ഞിലേരി. ഇതിഹാസങ്ങളുടെ അന്തസത്ത തേടിപ്പോകുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഭൂമികയിലുള്ള അവിരാമമായ യാത്രയാണ്. തേച്ചുമിനുക്കി മൂർച്ച കൂട്ടിയ കഥാപാത്രങ്ങൾക്കൊപ്പം അരികുപറ്റി ആരോരും അറിയപ്പെടാതെ ജീവിച്ച് ജന്മം സഫലമാക്കിയ എത്രയെത്ര സ്ത്രീ കഥാപാത്രങ്ങൾ! പക്ഷേ അവരുടെ മഹത്വം കാണാൻ, അവരുടെ ആർജവം കാണാൻ, അവർ ഭാര്യാഭർത്താക്കന്മാരുടെയും വംശത്തിൻ്റെയും കാവൽക്കാരായി മാറുന്നത് കാണാൻ പുരുഷ കേന്ദ്രീകൃത സമൂഹത്താൽ വിരചിതമായ കൃതികളിലൊക്കെ അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെ.

രാമായണത്തിലെ ലക്ഷ്മണ ഭാര്യയായ ഊർമിളിയുടെയും മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരയുടെയും മഹത്വം അതിശക്തമായി അവതരിപ്പിക്കുകയും ഓരോ ഇതിഹാസ മുഹൂർത്തങ്ങളും എടുത്തുകാട്ടി ആർജവത്തോടെ വിമർശിക്കേണ്ടവരെ വിമർശിക്കാനും ഇടനെഞ്ചോട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും നമ്മൾ ഇതിഹാസ കഥാപാത്രങ്ങളായി കരുതുന്ന കുന്തി, ഗാന്ധാരി, ദ്രൗപദി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ തുടങ്ങിയവരുടെ ധർമ്മങ്ങളും മഹത്വവും എന്തെന്നും അവരുടെ ചെയ്തികളെ ചൂണ്ടിക്കാണിച്ചും ഇതര കഥാപാത്രങ്ങളുമായി മാറ്റുരച്ചു നോക്കാൻ സാഹസം കാട്ടിയ, തൻ്റെടം കാട്ടിയ വിളക്കിൻ്റെ കാവലാൽ എന്ന നോവലെഴുതിയ ഡോക്ടർ ധന്യ പി വി എന്തുകൊണ്ടും അഭിനന്ദനമർഹിക്കുകയാണ്. ഇതിഹാസങ്ങൾ പദാനുപദം പഠിച്ച് ധർമാധർമ്മങ്ങളെ ഇഴകേറി പരിശോധിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ശരിയുത്തരം കണ്ടെത്തിയും മുന്നോട്ടു പോകുന്ന ഈ നോവൽ, ആഖ്യാനത്തിലൂടെയുള്ള നോവൽ സാഹിത്യം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ച പ്രതിഭാവൈഭവം, ഇതിഹാസങ്ങൾ മുഴുവൻ സ്വായത്തമാക്കിയാൽ പോലും സാധിക്കാത്ത ആഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഉറവകൾ കാണിച്ചു തരുന്ന നോവൽ, ചോദ്യങ്ങളിലൂടെ വായനക്കാരിലേക്ക് ആഞ്ഞു തറക്കുന്ന വാക്കുകൾക്ക് ഏറെ ശക്തിയുണ്ട്, മൂർച്ചയുണ്ട്, കരുത്തുണ്ട്. ഓരോ അധ്യായവും ചെറുതാണെങ്കിലും അതിലെഴുതി വച്ച വാക്കുകളുടെ പ്രവാഹം അതിമനോഹരം തന്നെ. അതിസൂക്ഷ്മവും ശക്തവുമായ വായനയിലൂടെ മാത്രം കണ്ടെത്താവുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ സ്വഭാവ നിരീക്ഷണ പാഠവും നോവലിനെ ഇതിഹാസ തുല്യമാക്കുന്നുണ്ട്. നോവലിലെ പൊള്ളുന്ന വാക്കുകൾ ഹൃദയത്തിലേക്ക് ആഞ്ഞു തറയ്ക്കുമ്പോൾ കാലാകാലമായി സത്യധർമാദികൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടവരെന്ന് നാം അഭിമാനിക്കുന്ന ഇതിഹാസ കഥാപാത്രങ്ങളുടെ മുഖം മൂടി വലിച്ചുകീറി അവർക്ക് കാവലാളായി മാറാൻ, അവരുടെ കരിപുരണ്ട ജീവിതത്തെ തേച്ചുമിനുക്കി വർണ്ണാഭമാക്കാൻ നോവലിസ്റ്റിന് സാധിച്ചതിൽ അഭിമാനിക്കാം. നോവലിലൂടെ കടന്നു പോകുന്ന ഇതിഹാസ സംഭവ പരമ്പരകളുടെ വിസ്ഫോടനങ്ങൾ ചെവികളിൽ അലയടിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് അരുവിയായും ഒരു വാക്യം കൊണ്ട് പുഴയായും ഒരു ഖണ്ഡിക കൊണ്ട് മഹാസമുദ്രമാവുന്ന എഴുത്തിൻ്റെ മാസ്മരികത നോവലിസ്റ്റ് കാണിച്ചു തരികയാണിവിടെ. അറിവിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനും അറിയപ്പെടാത്ത രണ്ട് കഥാപാത്രങ്ങളെ മുൻനിർത്തി അവരുടെ സ്വഭാവവിശേഷങ്ങൾക്ക് ചാരുത പകർന്നു നൽകിയ ആ വീണ്ടെടുപ്പുണ്ടല്ലോ, ആ താരതമ്യ പഠനമുണ്ടല്ലോ, അതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. കാലത്തിൻ്റെ ചാലുകളിലൂടെയും ഏത് കാലത്തും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദർശനങ്ങളുടെ ഉറവകളാണ് ഇതിഹാസങ്ങൾ. നിരവധി പേരുടെ സ്വപ്നങ്ങളുടെ ചിലമ്പൊലികൾ കേൾക്കാം. നന്മയുടെ വിത്തുപാടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തിന്മയുടെ തീക്ഷ്ണത നമ്മളെ തുറച്ചു നോക്കുന്നതായി കാണാം. ഓരോ പുനർവായനകളിലും സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും പെരുമഴ പെയ്ത്തുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ അരികുപറ്റി അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ചരിത്രത്തിൽ അറിയപ്പെടാതെ പോകേണ്ടി വന്നവരുടെ ആത്മനൊമ്പരങ്ങൾ എടുത്തു കാണിച്ചു തരികയാണ് ഈ നോവൽ. പ്രതിഭാധനരായ നിരവധി പേർ ഇതിഹാസങ്ങളിൽ നിന്ന് വേറിട്ട് കഥാപാത്രങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഊർമിളയുടെയും ഉത്തരയുടെയും ഇതുവരെ കാണാത്ത, ആരും സ്പർശിക്കാത്ത, ചിന്തിക്കാത്ത ഒരാത്മസത്തയുടെ സവിശേഷത കാണിച്ചു തരികയാണ് എഴുത്തുകാരി. കുണ്ടും കൊടുത്തും ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടച്ചും ചതിയും വഞ്ചനയും കൂടപ്പിറപ്പുകളിൽ പോലും പ്രയോഗിച്ചും ആത്മനിർവൃതി തേടുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് കാവൽ വിളക്കുകളെ കാണിച്ചു തരികയാണ്. സ്വന്തം അസ്തിത്വം പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് ആർക്കോ വേണ്ടി സ്വന്തം പ്രതീക്ഷകളും സ്വപ്നങ്ങളും കുഴിച്ചു മൂടപ്പെട്ടവർ, കൊട്ടും കുരവയുമില്ലാതെ സത്യധർമാദികളിൽ വിശ്വസിച്ച് കണ്ണീരൊലിപ്പിച്ച് കഴിയാതെ നോവലിസ്റ്റ് പറഞ്ഞതുപോലെ ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും മാറോടു ചേർത്ത് നിർത്തി പരിഭവമില്ലാതെ സർവനാശങ്ങളും അനുഭവിക്കുമെന്ന സത്യം മുന്നിൽ വന്ന് നൃത്തം ചെയ്യുമ്പോൾ അടിപതറാതെ ഏങ്ങലടിച്ചു കരയാതെ തൻ്റെ കുലത്തെ ചേർത്ത് നിർത്തിയ ഉത്തരയെയും ഊർമിളയെയും കാണിച്ചു തരുന്ന ഡോക്ടർ ധന്യ എന്ന എഴുത്തുകാരി ഇവിടെ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മളെന്നും താലോലിക്കുന്ന ഇതിഹാസങ്ങൾ ധർമ്മവും നീതിയും പരിപാലിച്ച് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുമെന്ന് പറയുമ്പോഴും നോവലിസ്റ്റിൻ്റെ സംശയം ഏറെ പ്രസക്തമാണ്. ഇതിഹാസങ്ങളിൽ എവിടെയാണ് സന്തോഷങ്ങൾ, എവിടെയാണ് വിജയങ്ങൾ? വ്യക്തിപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും കടന്നു വരുമ്പോഴും ഞെട്ടറ്റു വീഴുന്ന എത്രയെത്ര ജന്മങ്ങൾ! അവരുടെ ദുഃഖങ്ങൾക്കും അവരൊഴുക്കിയ കണ്ണീർച്ചാലുകൾക്കും എവിടെയാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിജയത്തിൻ്റെയും നന്മയുടെയും ചരിത്രമുള്ളത്? ഇതിനുത്തരം തേടുകയാണ് വിളക്കിൻ്റെ കാവലാൾ എന്ന നോവൽ. ശക്തവും വ്യക്തവുമായ തൻ്റേതായ കാഴ്ചപ്പാടിലൂടെ ഭാഷയുടെ നൈപുണ്യത്തോടെ
ഇതിഹാസങ്ങളിലെ ഊർമിളിയെയും ഉത്തരയെയും മറ്റൊരു വീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു അവരെന്ന് സ്പഷ്ടമായ ആഖ്യാനങ്ങളിലൂടെ കാണിച്ചു തരുന്നു. എല്ലാം സഹിച്ച് വിഷമതകളെല്ലാം ധീരതയോടെ നേരിട്ട് തൻ്റെ വംശത്തിന് പുനരുജ്ജീവനം കൊടുക്കാൻ സാധിക്കുന്ന കഥാപാത്രങ്ങളുടെ അവതരണം എഴുത്തുവഴികളിൽ കണ്ടെത്തിയ വേറിട്ടൊരനുഭവം തന്നെ. ത്യാഗങ്ങളും കർമ്മങ്ങളും കൊണ്ട് മുന്നിലേക്ക് വരേണ്ടിയിരുന്ന കഥാപാത്രങ്ങൾ പലരും പിന്നിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഇത്തരം സ്ത്രീജന്മങ്ങളെ തന്മയത്തോടുകൂടി അവതരിപ്പിക്കുന്ന നോവലിസ്റ്റിൻ്റെ ആർജവം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിഹാസം എന്ന മഹാസമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മുത്തുകളെ തപ്പിയെടുത്ത് തൻ്റെതായ ചിന്തകളുടെ അക്ഷരങ്ങളുടെ മൂശയിൽ വാർത്തെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പാണ്ഡവ കൗരവ രഘുവംശങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കാൻ ഇവർ നടത്തിയ ത്യാഗവും കഷ്ടപ്പാടുകളും ഓരോന്നായി നോവലിസ്റ്റ് നമ്മുടെ മുന്നിൽ ഇതൾ വിടർത്തുന്നുണ്ട്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പത്മവ്യൂഹത്തിൽപ്പെട്ട് തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന യാഥാർത്ഥ്യം അഭിമന്യുവിനോടൊപ്പം ഉത്തരയും തിരിച്ചറിയുന്നു. ശരിക്കും ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന മഹാദുരന്തമാണ് അഭിമന്യുവിൻ്റെ വധത്തോടെ ഉത്തരയ്ക്ക് സംഭവിച്ചത്. എന്നാൽ തളരാതെ യൗവനത്തിൻ്റെ പ്രശാന്തതയും ആത്മധൈര്യവും കാണിച്ചു തരുന്നു നോവലിസ്റ്റ്. എല്ലാ കഷ്ടപ്പാടുകളും സുഖദുഃഖങ്ങളും ഒരു മനസ്സോടെ സ്വീകരിക്കുകയാണ് ഉത്തര. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവളല്ല, മറിച്ച് എല്ലാറ്റിനും ഉത്തരം കണ്ടെത്താൻ വിധിക്കപ്പെട്ടവളാണ് താനെന്ന സത്യം ഉത്തര അറിയുന്നു. അതെ, ആജ്ഞകൾക്കും ആഗ്രഹങ്ങൾക്കുമിടയിൽ, കടമകൾക്കും ഉത്തരവാദിത്വങ്ങൾക്കുമിടയിൽ ഉരുകിയൊലിച്ച ഇതിഹാസത്തിലെ ഉത്തരയെയല്ല നോവലിസ്റ്റ് കാണിച്ചു തരുന്നത്. സ്വയം ചിതറി ചത്തൊടുങ്ങേണ്ടിയിരുന്നവൾ, എന്നോ നാമാവശേഷമാകുന്ന ഒരു വിഖ്യാത വംശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതയുടെ ഇത്തിരി ജീവൻ ഉദരത്തിൽ വഹിക്കുന്നവൾ വായനക്കാരുടെ മനസ്സിലേക്ക് നൂറുനൂറ് ചോദ്യങ്ങൾ ഉയർത്തിവിടുകയാണ്. തന്നെ വീടിന് കാവലാളാക്കി രാമനോടൊപ്പം നടന്നു നീങ്ങുന്ന ലക്ഷ്മണനോട് മനസ്സിലെ മോഹങ്ങളൊന്നും പറയാതെ നിൽക്കുന്ന ഊർമിള, ജാനകിയുടെ വരവോടെ കോസലരാജ്യത്തിൻ്റെ ഭാവി പൂർണ്ണമായി തകർന്നുവെന്ന നിരീക്ഷണം ശ്രദ്ധേയം തന്നെ. എത്ര കഴിവുണ്ടായിരുന്നിട്ടും കഴിവില്ലാത്തവരുടെ പിന്നിലേക്ക് എടുത്തറിയപ്പെടുന്ന സ്ത്രീത്വത്തെ കാണിച്ചു തരികയാണ് നോവലിസ്റ്റ്. തൻ്റെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ചിറകു വിരിക്കാനാവാതെ എല്ലാ നൊമ്പരങ്ങളും വിചാരവികാരങ്ങളും മനസ്സിലടക്കി വെച്ച് തപസ്വിനിയായി ജീവിക്കേണ്ടി വന്ന ഊർമിള ഏത് സീതയേക്കാളും ഉജ്ജ്വല കഥാപാത്രം തന്നെ. വനവാസത്തിന് ശേഷം ലക്ഷ്മണനോട് അവൾ പറയുന്ന വാക്കുകൾ, ഉപദേശങ്ങൾ എന്നിവയിലൂടെ പക്വമതിയായ സ്ത്രീയെ കാണിച്ചു തരികയാണ് എഴുത്തുകാരി. ഭർത്താവ് തന്നോട് ചെയ്ത സ്നേഹനിരാസത്തെ അപലപിക്കുന്നില്ല, രോഷാകുലയാകുന്നില്ല. രാമന്റെ വെറും നിഴലായി മാറിയ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തുന്നുമില്ലെന്ന് നാം അറിയുന്നു. ഊർമിള നിദ്ര എന്ന അധ്യായത്തിലൂടെ നോവലിസ്റ്റ് തൻ്റെ ചിന്തകൾ ഊർമിളയിലൂടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഊർമിള സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പുരുഷാർത്ഥങ്ങൾ നേടി ആത്മാവിന് മോക്ഷം കിട്ടാനാണ് ഈ വെട്ടിപ്പിടിക്കലും മരണങ്ങളും. എന്നിട്ടും അങ്ങനെ ആർക്കൊക്കെ മോക്ഷം കിട്ടിയെന്ന ചോദ്യം മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട്. പക്വതയോടും സമചിത്തതയോടും കൂടി പെരുമാറുന്ന ഊർമിളയെ കാണിച്ചു തരികയാണിവിടെ. എവിടെയെല്ലാം സീത പരാമർശിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഒരു നിഴലായി ഊർമിളയുണ്ടായിരുന്നു. ആ രൂപം നമ്മുടെ കണ്ണിൽ പെടാതിരിക്കുകയായിരുന്നു എന്നതാണ് മൂടിവെക്കപ്പെട്ട സത്യം. വിദേഹരാജ്യത്തിൻ്റെ കനിഷ്ഠപുത്രി ആരാണ്? സീത എന്ന വളർത്തുപുത്രിയോ അതോ ഊർമിള എന്ന ഞാനോ? ഉള്ളിലുലക്കുന്ന ചോദ്യം തന്നെയാണിത്. നിഴലെന്ന പ്രതിഭാസത്തെ മനോഹരമായി എഴുത്തുകാരി വിശദീകരിക്കുന്നുണ്ട്. രൂപത്തെക്കാൾ നിഴലായി നടക്കുന്നവർക്കാണ് മഹത്വം എന്ന യാഥാർത്ഥ്യം നോവലിസ്റ്റ് കാണുന്നുണ്ട്. മുമ്പേ നടക്കുന്നവരുടെ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ നിഴൽ അനിവാര്യം തന്നെ. ഇവിടെ നോവലിസ്റ്റ് തൻ്റെ നയം വ്യക്തമാക്കുന്നു. അതെ, സീതയുടെ നിഴലായി എപ്പോഴും ഊർമിളയുണ്ട്. സ്വന്തം അസ്തിത്വം പണയം വെച്ച് മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കു വേണ്ടി നിഴലായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഊർമിളയെ എത്ര ശക്തമായിട്ടാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. അവരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് നിരവധി ചോദ്യങ്ങൾ എഴുത്തുകാരി ചോദിക്കുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങളാണ് ഈ നോവലിൻ്റെ ശക്തി. നീ ലക്ഷ്മണനെ സ്നേഹിച്ചുവോ? ലക്ഷ്മണൻ നിന്നെ സ്നേഹിച്ചിരുന്നുവോ? ഈ ചോദ്യത്തിൽ നീ തൃപ്തയായിരുന്നുവോ? ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തന്നെ. അപ്പോഴും മൗനിയായിരിക്കാൻ ഊർമിളെ ആഗ്രഹിക്കുന്നു എന്നതാണ് അവരുടെ മഹത്വം. അതോടൊപ്പം ഈ രചനയുടെ ശക്തിയും, എത്ര പറഞ്ഞാലും എഴുതിയാലും തീരാത്ത വികാരസാഗരമാണ് വിളക്കിൻ്റെ കാവലാൾ എന്ന നോവൽ. മാനവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഇതിഹാസങ്ങൾ പൂർണ്ണമായും സായത്വമാക്കിക്കൊണ്ട് അതിൽ സമർപ്പണം നടത്തിക്കൊണ്ട് മാത്രം രചിക്കാൻ പറ്റുന്ന നോവലാണിത്. അതിൽ ഡോക്ടർ ധന്യ പി വി എന്ന എഴുത്തുകാരി പൂർണ്ണമായി വിജയിച്ചു. അതിബൃഹത്തായ ഇതിഹാസങ്ങളെ അതിൻ്റെ അന്തസത്ത കൈവിടാതെ
തൻ്റെ ചെറു നോവലിൽ സാംശീകരിക്കാൻ സാധിച്ചുവെന്നതിൽ പയറ്റിത്തെളിഞ്ഞ പ്രതിഭയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ സാധിക്കും. വാഗ്ഭടാനന്ദൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണ്, നിരവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ കലശഗിരി എന്ന കാഞ്ഞിലേരിയിൽ പ്രതിഭാസമ്പന്നയായ ഒരെഴുത്തുകാരി പിറവിയെടുക്കുമ്പോൾ സംതൃപ്തിയേറെയുണ്ട്. ഭൂസ്വത്തും സമ്പത്തും നശ്വരമാണെന്നും വിദ്യയാണ് അനശ്വരമെന്നും കാണിച്ചു തന്ന കാഞ്ഞിലേരിയിൽ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ പുളിക്കൽ ചമ്മരം ഇല്ലത്ത് മൺമറഞ്ഞു പോയവരുടെ പിൻഗാമി വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററുടെയും ആറ്റുപുറം സരസ്വതി ടീച്ചറുടെയും മകൾ ഡോക്ടർ ധന്യ പി വിയുടെ തൂലികയിൽ നിന്ന് ഇനിയുമേറെ സാഹിത്യ സൃഷ്ടികൾ പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിലേരി എന്ന നാടിനെ അടയാളപ്പെടുത്താൻ എഴുത്തുകാരിയിലൂടെ ഡോക്ടർ ധന്യ പി വിക്ക് സാധിക്കട്ടെ. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതും വായിക്കപ്പെടേണ്ടതുമായ നോവൽ തന്നെയാണ് വിളക്കിൻ്റെ കാവലാൾ. ആശംസകൾ, അഭിനന്ദനങ്ങൾ.

വായനശാലയിൽ ഇപ്പോൾ കേട്ടത് ഡോക്ടർ ധന്യ പി ബിയുടെ വിളക്കിന്റെ കാവലാൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനമാണ്. തയ്യാറാക്കിയത് ഉത്തമൻ കാഞ്ഞിലേരി, അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി.

0: ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു. വായനശാല.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി TC വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. June 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. July 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെച്ചലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു വലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിൽ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585 നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരത്തിൽ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇനി കേൾക്കാം നാട്ടുവിശേഷം. കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ മൂന്നാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൂന്നാം വാരമാണ് മത്സരം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 ടീമുകൾക്കാണ് അവസരം. നൃത്ത മത്സരത്തിൽ 10-15, 16-25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. 200,000 രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447-37-2316 അല്ലെങ്കിൽ 9446-9476-93. മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി ഈയാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന നടപ്പന്തൽ കുറ്റിയടിക്കൽ കർമ്മം ഈ മാസം 12 രാവിലെ 9 നടക്കും. ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി നേതൃത്വം നൽകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
2: ഹമാരേ ദേശോ കേ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷാ സുരക്ഷാ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കേ കോസ്റ്റ് ഗാർഡ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽകർ കാം കരേംഗെ.
1: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും.

0: ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി T സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും T സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി T സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. െ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6-ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ

0: ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 മരിച്ചത്. ഗുവാഹാങ്സിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 കൊല്ലപ്പെടുകയും 48,000+ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ ഉച്ചനേരത്തെ പാട്ടുനേരം, സന്ദേശഗാനങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്ന് നമുക്ക് മാക്സിമം സന്ദേശങ്ങൾ വായിക്കാം. അതിനു മുന്നേ വാട്സ്ആപ്പ് നമ്പർ പറയാം, 9033708960. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇതിൽ അയക്കുന്ന ആളുടെ പേര്, ആർക്കെങ്കിലും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ, പാട്ടിന്റെ വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തണം. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ വായിക്കുന്നത് രാഗ പുവത്തൂർ അയച്ച സന്ദേശമാണ്. സുഭദ്രം എന്ന സിനിമയിൽ ജയചന്ദ്രൻ പാടിയ സ്വപ്നങ്ങളെ, അനുരാഗ സ്വപ്നങ്ങളെ. അവന്റെ കനവുകളിൽ, അവന്റെ സ്മൃതികളിൽ, അവന്റെ നയനങ്ങളിൽ, അവന്റെ ചിന്തകളിൽ ഇന്നും അവൾ മാത്രം. അവളുടെ സ്നേഹത്തിന്റെ തലോടലില്ലായിരുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിന് അർത്ഥമില്ലായിരുന്നേനെ. അത്രയേറെ അവൻ അവളെ സ്നേഹിച്ചിരുന്നു. വരികളുടെ ഉള്ളുതൊട്ട് ഭാവഗായകൻ ആലാപനത്തിന്റെ സൗന്ദര്യം പകർന്നപ്പോൾ ആസ്വാദകരുടെ ഹൃദയം തൊടാൻ ഈ ഗാനത്തിന് കഴിഞ്ഞു. പ്രണയത്തെ നെഞ്ചോട് ചേർക്കുന്ന ഏവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് അതിമനോഹരമായ ഗാനം, പ്രണയാതുരമായ ഗാനം, പ്രണയം നിറഞ്ഞ ഈ വരികളിലൂടെ രാഗാപുവത്തൂരാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കേൾക്കൂ, ആസ്വദിക്കൂ. അതിനുശേഷം മറ്റ് സന്ദേശങ്ങളിലേക്ക് പോവാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.7.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലബാറിന്റെ സന്ദേശ ഗാനങ്ങൾ തുടരുകയാണ്. അടുത്തതായി വടക്കാഞ്ചേരിയിൽ നിന്നും ജയപ്രകാശ് ഏട്ടനാണ് സന്ദേശമയച്ചത്. ആധാരം എന്ന സിനിമയിലെ മഞ്ചാടി മണിക്കൊണ്ട് മാണിക്യകുടം എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം കേൾക്കാനായി കാതോർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചേരാലോ. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ദേവപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവപ്രിയ കേൾക്കുന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാട്ട് കേൾക്കാം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ, മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരതരമായ സന്ദേശങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി മധുരമായ ശബ്ദത്തിൽ ഒരു വോയിസ് മെസ്സേജാണ് അയച്ചത്. നെല്ലൂന്നിയിൽ നിന്നും സുലുവേച്ചയാണ്. സുലുവേച്ചയുടെ അനിയത്തിയുടെ മകൾ ജിൻസിയുടെയും ഹസ്ബൻഡ് ഷിബിയുടെയും വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിനം. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് രണ്ടുപേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു പാട്ട് കേൾപ്പിച്ചിരുമെന്നാണ് ചോദിച്ചത്. ആവശ്യപ്പെട്ടത് മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന സിനിമയിലെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. തീർച്ചയായിട്ടും ജിൻസിയുടെ അടുത്തും ഷിബിയുടെ അടുത്തും ഞങ്ങളും ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചു എന്ന് പറയണം. പാട്ടുകൂടെ കേൾക്കാം.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഉച്ച നേരത്തെ റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ വാട്സ്ആപ്പ് നമ്പർ പറയാം, 9033700089 60. ഈ നമ്പറിലേക്കാണ് കേൾക്കേണ്ട ഗാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്ദേശം അയക്കേണ്ടത്. അടുത്തതായി നമുക്ക് വായിക്കാം റാണി വർഗീസ് അയച്ച ഒരു മെസ്സേജ്. റാണി ചേച്ചിക്ക് ഭാഗ്യദേവത എന്ന സിനിമയിലെ സ്വപ്നങ്ങൾ കണ്ണെഴുതിയ മത്സ്യകന്യകെ ഈ പാട്ട് കേൾപ്പിച്ചിരുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാർക്കും ഒപ്പം റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: ഓ, നിങ്ങളൊരു കാര്യം.
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷേട്ടാ,
1: എന്താ
2: ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
3: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്
5: ജയദേവ.
2: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
6: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
5: ഗായത്രി,
4: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
2: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
7: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാനായിട്ട് പാട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്തതായി ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചത് വിജയേട്ടനാണ്, വിജയകുമാർ 3rd പീടിക. അദ്ദേഹത്തിന്റെ സന്ദേശം ഇങ്ങനെയാണ്: പതിവായി എന്നും കേൾക്കുന്ന ഒരു ഗാനശകലമുണ്ട്. വരികൾ ഇങ്ങനെയാണ്: സാമി തവിതാർ, തായെ പടിത്താർ. ഈ വരികളുള്ള ഗാനം ഇതുവരെ മുഴുവനായും കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ജെമിനി ചേച്ചിയോട് ഈ ഒരു പാട്ടിനെ പറ്റി ചോദിക്കുന്നത്. അങ്ങനെ ഗാനം ഏതാണെന്ന് പിടികിട്ടി. തമിഴ് ഗാനമാണ്. ഇത് മുഴുവനായും വെച്ചേരോന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചുതരാലോ. റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ചിത്രം പവിത്രയാണ്. വരികൾ എഴുതിയത് വൈരമുത്തു. സംഗീതം കൊടുത്തത് AR റഹ്മാൻ. പാടിയത് ഉണ്ണികൃഷ്ണൻ. വിജയേട്ടന്റെ അമ്മയ്ക്കും ഒപ്പം എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാ അമ്മമാരും കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം.

0: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത സന്ദേശം അയച്ചത് കാർത്തിക ചേച്ചിയാണ് മാലൂരിൽ നിന്നും. സന്ദേശം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്നേഹം നിറഞ്ഞ സന്ദേശ ഗാനത്തിന് ഒത്തിരി സ്നേഹം തിരിച്ചുമറിയിക്കുന്നു. ചേച്ചിക്ക് കൈത്തപ്രം എഴുതി MG രാധാകൃഷ്ണൻ സംഗീതം നൽകി MG ശ്രീകുമാറും ചിത്രയും പാടി അനശ്വരമാക്കിയ അദ്വൈതം എന്ന സിനിമയിലെ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ എന്ന ഗാനം കേൾപ്പിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി റേഡിയോ മലബാറിനെയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ സ്നേഹവും തിരിച്ചുമറിയിക്കുന്നു. പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. സന്ദേശങ്ങൾ നമുക്ക് തുടർന്ന് വായിക്കാം. അടുത്തതായി മെസ്സേജ് അയച്ചിട്ടുള്ളത് പ്രവിത ജിതേഷ്. ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ റേഡിയോ മലബാർ ഫാമിലിയിലേക്ക് ഒരു മെമ്പറിനെ കൂടെ സ്വാഗതം ചെയ്യാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് മെസ്സേജ് തുടങ്ങുന്നത്. നിങ്ങളുടെ പരിപാടികൾ എന്നും മനസ്സിന് സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം പ്രവിത ചേച്ചി. തുടർന്നും കേൾക്കുക. ഇന്ന് ഇഷ്ടഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചത്. കാബൂളിവാലയിലെ പാട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതാണ് കാബൂളിവാലയിലെ ആ ഇഷ്ടഗാനം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, നല്ലൊരു പാട്ട് തന്നെ കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്നും ചേച്ചിക്ക് വേണ്ടി വെച്ചുതരാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ചേച്ചിയുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ്. ഒത്തിരി സന്തോഷം. ഇനിയും സന്ദേശങ്ങൾ അയക്കാം, പാട്ട് കേൾക്കാം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിലൂടെ നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ വായിച്ചു. ഇനിയും സന്ദേശങ്ങളും പാട്ടുകളും നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 9037008960. മറന്നു പോകണ്ട, ഈ നമ്പറിലേക്കാണ് നിങ്ങൾ സന്ദേശം അയക്കേണ്ടത്. പാട്ടിന്റെ വിവരങ്ങളും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അടുത്തതായി നിഷച്ചേച്ചിയുടെ സന്ദേശം വായിക്കാം. പെരിഞ്ചേരി ബാവൂട്ടുപാറയിൽ നിന്നുമാണ് അയച്ചത് നിഷ രഞ്ജിത്. മനസ്സിനക്കരെ എന്ന സിനിമയിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും എന്ന ഗാനം വെച്ചുതരുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാം. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിഷ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി പേരില്ലാത്ത ഒരു സന്ദേശമാണ് നമുക്ക് വന്നിട്ടുള്ളത്. പേപ്പറിൽ നല്ല മനോഹരമായിട്ടുള്ള കൈയക്ഷരത്തിൽ എഴുതി ഫോട്ടോ

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി.

0: റെസ്റ്റോറന്റ് നെല്ലുന്നി മട്ടന്നൂർ, രുചിയുടെ പൂർണ്ണത അന്നപൂർണ. SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിലൂടെ സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പുന്നാടി നിന്നും ഷീബ ചേച്ചി അയച്ച ഒരു സന്ദേശമാണ്. ചേച്ചിക്ക് അനുപല്ലവി എന്ന സിനിമയിലെ എൻ സ്വരം പൂവിടും ഗാനമേ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ബിച്ചു തിരുമല വരികൾ എഴുതി KJ ജോയ് ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഗാനമാണ്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഷീബ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാവാനാണ് സാധ്യത. കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കെട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

9.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഓ വെരി പ്രിറ്റി.
1: ഇത് ഞാൻ പണ്ട് ഇട്ടോണ്ടായിരുന്ന ഉടുപ്പാ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കൂല.
2: അതെന്താ? കാണിക്കൂ പ്ലീസ്.
1: എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ട.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തന്റെ പഴയകാല സ്മരണകൾ ശ്രീ കെ കെ രാഘവൻ കാഞ്ഞിലേരി പങ്കുവച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാം കൊട്ടകത്തില് സിനിമക്ക് വേണ്ടി ചെലവാക്കലാം.
2: അന്ന് പിന്നെ വേറെ നമുക്ക് ചിന്ത ഇല്ലല്ലോ. കുടുംബം നോക്കാനോ മറ്റുള്ള ഒന്നും ചിന്ത ഇല്ലല്ലോ.
1: മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട കാര്യം ഒന്നില്ലല്ലോ.
2: അല്ല, അന്ന് ഫോണും ഇല്ലല്ലോ.
1: എവിടുന്ന ടാക്കീസ് എവിടെയായിരുന്നു?
2: കൂത്തുപറമ്പ് ശ്രീവത്സ.
1: ശ്രീവത്സ ടാക്കീസിന്റെ പേര്?
2: ആ, വത്സ അതിന്റെ പേര്.
1: ഇങ്ങനെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു, ശൈലിയും?
2: ശൈലിയല്ല, ശ്രീവത്സം. അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ കൂടി അങ്ങോട്ട് പോകുന്ന റോഡാണ്. ആ റോഡ് വന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇടത്ത് ഭാഗത്താണ് വരിക.
1: അന്ന് കണ്ട സിനിമകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
2: ഞാൻ കണ്ടതൊന്ന് സീതയാണ്, ആദ്യമായിട്ട് കണ്ട
1: സീത.
2: സീത
1: പുരാണോ?
2: പുരാണ സീത. പിന്നെ ഒന്ന് അയ്യപ്പൻ.
1: രാമനായിരുന്നു ഓർമ്മയുണ്ടോ?
2: രാമൻ
1: നസീറ.
2: പ്രേം നസീറാണോ എന്നൊരു സംശയമുണ്ട്.
1: ടാക്കീസ് എങ്ങനെയായിരുന്നു?
2: ടാക്കീസ് ഓല കൊണ്ട് മടഞ്ഞതാണ്. അന്ന് ഇതുപോലത്തെ കസേലയൊന്നുമില്ല, തറയാണ്.
1: തറയാണ്? ടിക്കറ്റ് എത്രയാണ്?
2: ഒരണയാന്ന് തോന്നുന്നു. പിന്നെ മുക്കാലാന്നൊന്നും അറിയില്ല.
1: ടാക്കീസ് നിറയെ ആളുണ്ടാവും?
2: ഉണ്ടാവും. അത് ഇഷ്ടംപോലെ നേർന്നിരുന്ന പൂഴിയിൽ. പിന്നെ ഉള്ളത് ബെഞ്ചാണ്, വേറെ
1: കസേലൊന്നുമില്ല.
2: കസേലൊന്നുമില്ല.
1: എങ്ങനെയായിരുന്നു ഒന്ന് ഭക്തിയുള്ള സിനിമയിലെ രാമനൊക്കെ സ്ക്രീനിൽ വരുമ്പോ ഭയങ്കര സന്തോഷം?
2: രാമനെല്ലാം വരുമ്പോ വളരെ സന്തോഷം, ആദ്യമായിട്ട് കാണുന്നതല്ലേ. സീതയെല്ലാം വരുമ്പോ നല്ല സന്തോഷമാണ്.
1: പാട്ടൊക്കെ ഉണ്ടാകും കുറെ.
2: അതില് ആറോ ഏഴോ മറ്റോ പാട്ടുണ്ട്.
1: അയ്യപ്പൻ കണ്ടു?
2: അയ്യപ്പൻ കണ്ടു. അയ്യപ്പൻ കണ്ടിട്ടാണ് എഴുന്നേറ്റ് ഓടിയത്.
1: എന്ത് പറ്റി?
2: പുലി വരുന്നാണ്ട്. അന്ന് ഇത് സിനിമയിലാന്ന് പുലി വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അയ്യപ്പന്റെ നാല് പുലി ഇങ്ങനെ വരുമ്പോ എഴുന്നേറ്റ് വെയ്യക്കൊട്ട ഓടി. ഞാൻ മാത്രല്ല, ഒരുപാട് ഓടി.
1: ശരി, തറയിലാണല്ലോ ഇരിക്കുന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും അടുത്ത് സ്ക്രീനിലേക്ക് എറിഞ്ഞോ?
2: ഇല്ല, എടുക്കാൻ സമയം പോട്ടെ. പുലി വരുന്ന സമയത്ത് പിന്നെ ബാക്കോട്ട് ഓടുന്നല്ലോ. വരുന്ന മാർഗം
1: ടാക്കീസിൽ ഗേറ്റിനൊക്കെ നിൽക്കുന്നവര് തടഞ്ഞോ നിങ്ങൾ?
2: ഇല്ല, അങ്ങനെ അത്രയും പോന്നിട്ടില്ല. അപ്പോഴേക്ക് ഇത് ആ പുലി പോയല്ലോ.
1: അപ്പോഴേക്ക് മനസ്സിലായി നമ്മുടെ ടാക്കീസിലാണ് സ്ക്രീനിലാണെന്ന്.
2: അത്രേ ബുദ്ധി ഇല്ല.
1: പുരാണല്ലാത്ത സിനിമകളൊക്കെ?
2: പുരാണില്ലാത്ത സിനിമകൾ പലതും കാണിട്ടുണ്ട്.
1: നടന്മാര് ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ ആരായിരുന്നു? അനുസരിച്ച് പറഞ്ഞു.
2: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ സത്യനാണ്.
1: സത്യന്റെ ഏതൊക്കെ പടം കണ്ടു?
2: ചെമ്മീൻ കാണാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ഓർമ്മയില്ല. പിന്നെ പശുവിനെ കാണാനില്ല. നല്ല ഒരുപാട് സിനിമ, സത്യന്റെ സിനിമ ഒരുപാട് കാണാൻ. പിന്നെ ഓടയിൽ നിന്ന്.
1: സിനിമയിലെ ഏത് ഭാഗമാണ് ഇഷ്ടം? പാട്ടാണോ അല്ലെങ്കിൽ അതിൽ അടിപിടിയാണോ കഥയാണോ?
2: എനിക്ക് ശോകങ്ങളുള്ളതാണ് കൂടുതൽ ഇഷ്ടം വരുത്തത്.
1: അതാണ് കുഷ്ഠരോഗിയുടെ വേഷമൊക്കെ അഭിനയിച്ചൊരു അനുഭവം ഉണ്ടല്ലോ അല്ലേ.
2: പിന്നെ നീലക്കുയില്.
1: ഒരുപാട് പാട്ടില്ലല്ലോ രാഘവ മാഷേ.
2: അതെ.
1: എങ്ങനെയാ നീമറക്കും?
2: ആ, എങ്ങനെ നീമറക്കും കുയിലെന്നുള്ള പാട്ടുണ്ട്.
1: ആ സമയത്ത് നമ്മുടെ നാട് തിരുക്കണ്ണാപുരം കാഞ്ഞിലേരി അടുക്കാണ് കൂത്തുപറമ്പ് അല്ലേ.
2: കൂത്തുപറമ്പ്.
1: അവിടത്തൊക്കെ സ്ഥാപനങ്ങള് അല്ലെ, റോഡുകള്, വാഹന സൗകര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ?
2: അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ളത് എന്റെ പരിചയത്തിലൊരു കുറച്ച് അംബാസഡർ കാറ് മാത്രം.
1: ബസ്സൊന്നുമില്ലേ?
2: ബസ്സൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൂത്തുപറമ്പില് SRBS, അതായത് ഇപ്പോഴും ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലത്ത് ശ്രീരാമ SRBS അവരാണ് ഒന്ന്. പിന്നെ MBC MRS അവർ രണ്ടാണ് എനിക്ക് അറിവില്.
1: യാത്രക്കാരൊക്കെ പൊതുവെ കുറവായിരിക്കും അല്ലേ?
2: നമ്മള് കാൽനടയല്ലേ. കൂത്തുപറമ്പ് മുതൽ കാഞ്ഞിലേരി വരെ നടന്നു.
1: എത്ര കിലോമീറ്റർ ഉണ്ടാവും?
2: കൂത്തുപറമ്പ് ഇവിടുത്തേക്ക് എനിക്ക് ഒരു
1: 8-9 കിലോമീറ്റർ
2: ഉണ്ടാവും.
1: സിനിമ കാണാനൊക്കെ നടന്നിട്ട് പോവാ. എടുക്കുന്ന ഭക്ഷണം കഴിക്കണ്ടേ?
2: ഭക്ഷണം എല്ലാം വീടുകൾ കഴിക്കും.
1: എന്തെങ്കിലും കയറി കഴിക്കണം. റോഡിന്റെ ഒക്കെ അവസ്ഥ?
2: റോഡിലൂടെ എല്ലാം വളരെ മോശം. അതേ അന്നത്തെ കാലത്ത് ഈ കാളവണ്ടി പോയിട്ട് റോഡ് താർ, കുറച്ച് ഭാഗങ്ങൾ താർ ഉണ്ടായിരുന്നു, അതെല്ലാം
1: ഇളകിപ്പോയി.
2: ഇളകിപ്പോയിട്ട് അതിന് വീല് പോയ സ്ഥലം അങ്ങനെ കാണിക്കും.
1: കാളവണ്ടിയിൽ എന്ത് കൊണ്ടുപോയ? ചരക്കുകളാ?
2: ചരക്കുകള്. അതായത് മലയോരം പ്രദേശത്തുള്ള സാധനങ്ങൾ മുഴുവനും കാളവണ്ടിയിലാണ് കൊണ്ടുപോവാ. നമ്മളെ കരേറ്റൊരു കാളവണ്ടിക്കാരൻ ഉണ്ടായിരുന്നു, വണ്ടിക്കാരൻ പൊക്ക എന്നായുള്ള പേര്. കാളവണ്ടി അല്ലാതെ തന്നെ കാഞ്ഞിലേരിയിൽ നിന്ന് തലച്ചമുടായിട്ട് വാഴക്കൊല കൊണ്ടുവന്ന് ഒരാളുണ്ടായിരുന്നു. തലച്ചമുടായിട്ട് കൂത്തുപറമ്പിലെത്തിയിട്ട് അവിടെ വെച്ചിട്ട് വിൽപ്പന നടത്തിയിട്ട് അയാൾ തിരിച്ചു വരും. നടന്നിട്ട് തന്നെ വരികയും ചെയ്യാം.
1: ടാക്കീസിന് നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ ചില രംഗങ്ങളൊക്കെ വീട്ടില്. ടെലിവിഷൻ ഒന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. റേഡിയോ ഉണ്ടായിരുന്നു?
2: ഇല്ല,
1: ഒന്നുമില്ല. പത്രം?
2: പത്രമില്ല.
1: വായനശാലകൾ അങ്ങനെ പുറത്തൊന്നും
2: ഒന്നുമില്ല.
1: നാട്ടില് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉത്സവങ്ങൾ, അതിലൊക്കെ ഇടപെടാറുണ്ടോ രാഘവേട്ടൻ?
2: നാട്ടിൽ കൂട്ടക്കാല ഉത്സവത്തിന് പോവും. അതായത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ 7 ദിവസം എൻ്റെ അളിയൻ, അതായത് മരുമാള ഭർത്താവ്, അവിടെ ചന്തയെടുക്കും. ആ ചന്തയിൽ 7 ദിവസം
1: സഹായിക്കാൻ പോകും.
2: ആ 7 ദിവസം അവിടെ ഉണ്ടാവും ഞാൻ.
1: അന്ന് ഈ ഉത്സവത്തിന് ഇന്നത്തെ പോലെ ഗാനമേള, നാടകം, അങ്ങനത്തെ പരിപാടി, കലാപരിപാടികൾ ഉണ്ടായിരുന്നു അല്ലെ? വെറും ക്ഷേത്ര ചടങ്ങുകൾ മാത്രമാണോ?
2: ക്ഷേത്ര ആദ്യമെല്ലാം ക്ഷേത്ര കലകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നാടൻ സ്റ്റേജ് ഷോകളുണ്ടായി. കൂടുതലും വളയും മറ്റേ അതീതെല്ലാം അതെ രാത്രികാലങ്ങളിലായിരിക്കുമല്ലോ. ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ചൂട്ട കെട്ടിയിട്ടാണ് നമ്മളെല്ലാം തെയ്യം കാണുന്നിടക്കേ ഉണ്ടാവുക.
1: ഈ കുട്ടിയായിരിക്കുമ്പം തെയ്യം കാണാനെല്ലാം പോകാറില്ല?
2: ആ ചുനമ്മേലും പോകുമ്പോ അവരൊന്നിച്ച് പോകും.
1: തെയ്യങ്ങളൊക്കെ കാണുമ്പോ പേടിയാ പറയണ്ട?
2: തെയ്യങ്ങൾ കാണുമ്പോ ഒന്നും പേടിയില്ല.
1: ഇല്ല,
2: ഞാൻ
1: അരിവാക്കിയസിലെ പുലി കാണുമ്പോ മാത്രമേ
2: പേടിച്ചിട്ടുള്ളൂ.
1: അതിനുശേഷം
2: സ്കൂള് വിട്ടതിന് ശേഷം, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കസേല മടിയാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്.
1: അത് പ്ലാസ്റ്റിക്
2: വയറ് കൊണ്ട് ഇരുമ്പിന്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു കസേല, അത് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനാണ്. അത് പിന്നെ കൊടുത്ത് അതിൻ്റെ പൈസ കിട്ടും, പിന്നെ രണ്ടാമത് മേടിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ അത് ഞാൻ വിൽപ്പന നടത്തിയിട്ട് ശിവരാജ് സ്കൂളുകളിൽ എല്ലാ മാഷക്കും ഈ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്.
1: കസേല എത്രയാവും ഒരു കസേല?
2: അന്ന് 35 rupees.
1: ഫ്രെയിം
2: എല്ലാം അടക്കം 35, പ്ലാസ്റ്റിക് അടക്കം 35 rupees.
1: എവിടുന്ന് പഠിച്ചു രാഘവേട്ടനത്?
2: പഠിച്ചത് പഠിപ്പിച്ചതല്ല, ഞാൻ ബസ്സിൽ ഇങ്ങനെ എപ്പോഴും പോകുമ്പോൾ ഒന്ന് കണ്ട് കണ്ടപ്പോഴാണ് എനിക്കും ചെയ്യാന്ന്. അപ്പോൾ പൈസയില്ല, കാനലരി പിന്നെ സൊസൈറ്റിയിൽ ഒരു സെക്രട്ടറി ആയ ഒരു മനോളി വാസു എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു അതാ ഞാൻ പൈസ തരാന്ന്. അങ്ങനെ പുള്ളി പൈസ തന്നു, ഞാൻ സാധനം എടുത്തുകൊണ്ടുവന്ന് അത് പണിയെടുത്ത് ആദ്യത്തത് കാനലരി സി കെ ഗോപാലനാർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിന്റെ പൈസ പറഞ്ഞു ഇത്ര എന്ന്, പുള്ളി അതിൽ കൂടുതൽ പൈസ ആയിട്ട് പറഞ്ഞ് ഇനി ഇനിയും കൊണ്ടുവന്നിട്ട് തുടങ്ങി
1: ചെയ്തോളുന്നു.
2: അങ്ങനെ അതിനെടുത്ത് അപ്പോഴേക്ക് ഞാൻ കായലരിയിൽ നിന്ന് വിട്ട് ശിവരത്തേക്ക് വന്നു. ശിവര സ്കൂൾ വന്നപ്പോൾ മാഷന്മാരോട് പറഞ്ഞപ്പോൾ അന്ന് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് അവർ സ്വന്തം എല്ലാവരും ഇരണ്ട് മൂന്ന് കസേല വാങ്ങി.
1: പണക്കാരനായി
2: പണമെല്ലാം അത് പൊങ്ങക്കസുഖം ഇല്ലാതെ ഉള്ളതുകൊണ്ട്
1: ചെലവ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ. ഈ കച്ചവടം ഇടപ്പഴശ്ശിലെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ജോലി ചെയ്തോ?
2: കച്ചവടത്തിന്റെ സമയത്താണ് ഞാൻ പെരുതേരി പണി പഠിക്കുന്നത്. പെരുതേരി പണി പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരോട് ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കൂട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവരെ സമ്മതിക്കാണ്ട് നമുക്ക് കൂട്ടാൻ
1: കഴിയും.
2: മേശ്രി സമ്മതിക്കണം. അങ്ങനെ ചായക്ക് വന്നിരിക്കുമ്പോഴും ചോറിന് വന്നിരിക്കുമ്പോഴും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ പറയും ഞാൻ എന്നെയും കൂടി കൂട്ടണമെന്ന്. അതിലടക്കൊന്നും പറയില്ല. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവർക്കൊരു ശല്യമായപ്പോൾ പറഞ്ഞ് ഇനി എന്തെങ്കിലും ചെയ്യപ്പോ എന്ന് പറഞ്ഞു. എപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവൻ മറ്റവരോട് പറഞ്ഞു. അവർ പറഞ്ഞ് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, സാധനങ്ങളെല്ലാം ഞാൻ തരും, മുഴുവൻ മറ്റുള്ള സാധനം.
1: കല്ല് ചത്തലായിരുന്നു ആദ്യം?
2: ആ കല്ല് ചത്തല്. അങ്ങനെ ഒരു രണ്ട് വീട്ടിൻ്റെ പണി അവരെടുക്കുമ്പോഴേക്ക് ആ വീട്ടിൽ അവരെല്ലാം മാറിപ്പോയി. മാറിപ്പോയപ്പോൾ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ വീടിന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് കൊത്തിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ് ഇപ്പം എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ ആ കല്ല് ചെത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ ആ ചെത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കല്ല് ചെത്തി അത് വെച്ച് എൻ്റെ വീട്ടിൻ്റെ പണി അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച്.
1: ഈ കല്ല് ചെത്ത് കഴിഞ്ഞു അതിനുശേഷം മറ്റെന്തെങ്കിലും തൊഴിലേക്ക് പോയോ?
2: ആ അതിനുശേഷമാണ് ഈ കല്ല് ചെത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇത് തന്നെ പോകണം പഠിക്കണം തോന്നി. പഠിക്കണം തോന്നിയപ്പം ഓരോ മൈസൂർമാർ വന്നിച്ച് കുറേ കാലം പോയി അവരെല്ലാം സഹായിച്ചു തന്ന്, അവരെ കണക്കും പറഞ്ഞു തന്ന്. അങ്ങനെ ഒരുപാട് വീടുകൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്ത്. അതിലിടക്ക് കോൺക്രീറ്റ് പണി പഠിച്ച് അതും ചെയ്ത്.
1: കോൺക്രീറ്റും ചെയ്തു?
2: കോൺക്രീറ്റും ചെയ്തു. പിന്നെ ഇതിൻ്റെ എല്ലാ പണിയും എനിക്കറിയാം. ഒരു വീട്ടിൻ്റെ
1: ടൈലിംഗ്
2: അറിയാം. വീടിൻ്റെ പണി ഏൽപ്പിച്ച് തന്നാൽ താക്കോൽ കൊടുക്കുന്ന പണി വരെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്.
1: നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് പണ്ടത്തെ കഥകളിൽ നമുക്ക് ഓർമ്മ വരും അല്ലേ. അത് ഇങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക, കേട്ട കാര്യങ്ങൾ ആരോടെങ്കിലും പറയാനൊക്കെ താല്പര്യം ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് എപ്പോഴാണ്?
2: അത് ഇപ്പോഴുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എനിക്ക് ചിലപ്പോൾ അങ്ങ്
1: ഓർമ്മയുണ്ടാവില്ല.
2: അതായത് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ളത് എനിക്ക് ഇപ്പോഴും ഞാൻ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്.
1: എന്തൊക്കെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണോ അത് കൂടാതെ മറ്റൊന്നും കുട്ടിക്കാലത്ത് മറ്റേതെങ്കിലും ഒരു ഓർമ്മയുണ്ടോ?
2: ആ പൊനംകൃഷിയെ കുറിച്ച് ഓർമ്മയുണ്ട്.
1: എന്താ എങ്ങനെയായിരുന്നു പൊനംകൃഷി?
2: ഇവിടുന്ന് ഇരുട്ടി വരെ എങ്ങനെയാ എത്തിയെന്ന് എനിക്ക് തന്നെ അന്ന് തന്നെ പറയുകയില്ല. ഇരുട്ടിക്ക് ശേഷം മുരിവണ്ടിയിലാണ് പോവാ. അവിടുന്ന്
1: പാട്ടക്കല്ല,
2: മട്ടിണി മാട്ടറ മട്ടിണി ആ വാങ്ങലൊക്കെ പോവാ. അത് മുരിവണ്ടിയിൽ കയറി ഇരുന്നിട്ട് റോഡൊന്നും ഉണ്ടാവില്ല, പോയ വഴിയിൽ കൂടി അങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്ക് മട്ടണിക്ക് എത്തും. അവിടെ എത്തുമ്പോഴേക്ക് ഈ അച്ഛനെല്ലാം ആദ്യമേ പോയിട്ട് പരിചയമുള്ളത് കൊണ്ട് അവിടെ ഒരു ചേട്ടനുണ്ട്. ആ പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അന്നാടെ കിടന്നിറങ്ങി പിന്നെ ആദ്യം വിറ്റേന്ന് യാത്ര ചെയ്ത് ഇവരെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടാകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് പലരും രാത്രിയെല്ലാം യാത്രയുണ്ടാവും. പലരും അവിടെ എത്തി എല്ലാവരും അപ്പോൾ കാട്ടി ഓലയിലെ കൂടിയുള്ള വെള്ളമെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് കട്ടിലും കടക്കൊന്നും ഇല്ലല്ലോ. അന്നത്തെ ആദ്യത്തെ പണി താമസിക്കേണ്ട സാധനം ഉണ്ടാക്കലാണ്. അത് 4-5 മരങ്ങളിൽ നോക്കി അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ മരങ്ങളിൽ മുള മുറിച്ച് കാട്ടുമുളയുണ്ട് ഇഷ്ടം പോലെ മുറിച്ച് അത് കെട്ടിയിട്ട് ഏറുമാടം ഉണ്ടാക്കും. ആ ഏറുമാടത്തിൽ അന്നത്തെ ദിവസം താമസിക്കണ സൗകര്യത്തിൻ്റെ ആക്കും. പിന്നെ കിടക്കൊന്നുമില്ല അന്ന്. അതിനുശേഷം ഏണി കാട്ടുവള്ളികളിൽ കൂട്ടി കെട്ടിയിട്ട് ഏണി ഉണ്ടാക്കും. ആ ഏണീൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് എല്ലാവരും കയറി കഴിഞ്ഞാൽ ഏണി മേലോട്ട്
1: വലിച്ച്
2: പിറ്റേന്ന് രാവിലെ ഏണി ഇറക്കി വെച്ചിട്ട് ആദ്യം താഴെ ഇറങ്ങും.
1: എന്നിട്ട് പണം മണ്ണ് കിളച്ചിട്ട്
2: മണ്ണ് കളിച്ച് ആ കാട് വെട്ടി തെളിച്ചും പിന്നെ മണ്ണ് കളിച്ച് പുനം കുത്തി പുനം കുത്തുവെന്നു
1: പറയാം.
2: ആഹാരങ്ങൾക്ക് ഇടുന്ന്
1: അരിയൊക്കെ എടുക്കും,
2: ഇട് കൊണ്ടുപോകും, അരി കൊണ്ടുപോകും. അരിയും കറിക്ക് വെക്കേണ്ട സാധനം കൊണ്ടുപോകും.
1: ചെറിയ നായാട്ടൊക്കെ ഉണ്ടാവും അവിടെ? നായാട്ട്
2: അതൊന്നും അറിയില്ല.
1: ഈ വന്യമൃഗങ്ങളൊക്കെ വരാറുണ്ട്?
2: വന്യമൃഗങ്ങൾ വരുന്നത് കൊണ്ട് അന്ന് പിന്നെ
1: ഒരുപാട് നേർമാടോ അല്ലേ?
2: ഓ, അതിനാ നേർമാടോ. അതിനടിയിൽ രാത്രിയാകുമ്പോൾ തീയിടും. രാത്രിയാകുമ്പോൾ തീയിടും നല്ലതുപോലെ.
1: എന്തെങ്കിലും കണ്ടിട്ടോ നിങ്ങള്?
2: ഞാൻ കണ്ടിട്ടുണ്ട്. കോത്തിനെല്ലാം ഞാൻ ഇഷ്ടംപോലെ.
1: കാട്ടുപോത്തിന്,
2: കാട്ടുപോത്തിന്,
1: മറ്റ് ആനക്കൂട്ടങ്ങളും മറ്റും?
2: ആനക്കൂട്ടങ്ങളെയും അങ്ങനെ
1: കണ്ടിട്ടില്ല. വിളവെടുത്തിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് തിരിച്ചു വരൂ?
2: അല്ല, അതിലിടക്ക് ഇടക്കിടക്ക് പിന്നെ കുടുംബങ്ങൾ അവിടെ നിന്നാലും മറ്റുള്ളവരിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഓരോ സ്ഥലങ്ങളിങ്ങനെ കാടുപെടുത്തി വെച്ചിട്ട് ഓരോരുത്തരിൽ അതിര് വെച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്. ആ കൃഷി നെല്ലുണ്ടാവും, തേനുണ്ടാവും, ചോളം, മറ്റുള്ള സാധനങ്ങൾ,
1: പല ധാന്യങ്ങളും ഉണ്ടാവും.
2: പല ധാന്യങ്ങളും ഉണ്ടാവും.
1: അതെങ്ങനെയാണ് വിൽപ്പന? മറ്റൊക്കെ
2: വിൽപ്പന അവിടെ ഇല്ല. അന്ന് ചാക്കുകളൊന്നുമില്ല. ഇപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ നെല്ല് തച്ച് കഴിഞ്ഞാൽ പുല്ലുണ്ടാവുമല്ലോ, ആ പുല്ല് പിരിച്ചെടുത്തിട്ട് കയറാക്കി മാറ്റും. ആ കയറ് അതിനെ കൊട്ടയാക്കി മാറ്റും. കുട്ടി കെട്ടി കെട്ടി കെട്ടി അങ്ങനെ അതിനൊരു കൊമ്മാന്ന് പറയുന്നത്, അവസാനം ഐവര് കൊമ്മാന്ന് പറയും. അതിൽ കെട്ടിയിട്ട് മൂടി കെട്ടിയിട്ട് കളവണ്ടി വെച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരിക. വിൽപ്പന നടത്തും. തേനല്ല, തേനൊന്നാരും പോക്കുണ്ടായില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല.
1: പൊന്നകൃഷിക്ക് ശേഷം ഓർമ്മ ഉള്ളത്?
2: പൊന്നകൃഷിക്ക് ശേഷം പിന്നെ ഈ 6-7 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ പൊന്നത്തിന് പോയിട്ടില്ല. അച്ഛൻ പിന്നെ പോക്കില്ല. പിന്നെ നാട്ടിൽ തന്നെ സ്ഥലം വാങ്ങി തെങ്ങ് വെച്ച് വാഴ വെച്ച് അങ്ങനെ പിന്നെ പുറത്തിന് പോയിട്ടില്ല.
1: രാഘവേട്ടൻ ഇപ്പം താമസിക്കുന്ന എവിടെയാണ്? ആരൊക്കെ ഉണ്ട് കൂടെ?
2: ഇപ്പോഴും താമസിക്കുന്ന കാഞ്ഞിലേരിയാണ്, ഹെൽത്ത് സെന്ററിനടുത്ത്. എൻ്റെ കൂടെ ഭാര്യയുണ്ട്, മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്. പിന്നെ ഇളയ മകള് എൻ്റെ വീട്ടിന്റെ തൊട്ട അപ്പുറത്ത് തന്നെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. മൂത്ത മകള് കരയറ്റ താമസിക്കുന്നുണ്ട്.
1: മുത്തശ്ശനായില്ലേ?
2: ആ,
1: പേരക്കുട്ടികളുണ്ടോ?
2: 4 പേര്.
1: എല്ലാരും പഠിക്കുന്നു?
2: ആ,
1: ഇപ്പൊ സുഖം സ്വസ്ഥമല്ലേ?
2: സുഖം സ്വസ്ഥം.
1: ഇപ്പൊ പഴയകാലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മയിൽ വരാ, അത് കുറിച്ച് വെക്കുക.
2: ഇപ്പോഴും ഞാനൊരു കുമിലിന്റെ പണി എടുക്കുന്നുണ്ട്, അത് വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്.
1: അത് വിൽപ്പനക്ക് വേണ്ടി?
2: വിൽപ്പനക്ക് വേണ്ടിയിട്ട്. അത് ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. അതിന് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ.
1: 74-75 വയസ്സ് ആയിട്ടുണ്ടോ ഇപ്പോഴല്ലേ?
2: 75 ആവുന്നു. ആ, 5 തുടങ്ങാൻ പോകുന്നു.
1: നല്ല ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള രാഘവേട്ടനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വർഷം ജീവിക്കുക, കുറെ ഇതുപോലെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുക. പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതിന് മുമ്പ് ഓർമ്മിച്ച് ഏതെങ്കിലും കടലാസുകളിലേക്കും പകർത്തി വെക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. നന്ദി, നമസ്കാരം.
0: തന്റെ പഴയകാല സ്മരണകൾ ശ്രോതാക്കൾക്കായി ഇതുവരെ പങ്കുവച്ചത് ശ്രീ കെ രാഘവൻ കാഞ്ഞിലേരി. ജനകീയം.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദളങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
5: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് കാക്കനാടൻ്റെ കാവേരി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂർ.
6: കാവേരി കറുത്തവളായിരുന്നു. പനങ്കുല പോലെ നിറഞ്ഞ മുടി, കറുത്ത മുഖത്ത് താരുണ്യം തുളുമ്പുന്ന കവിളുകൾ, 17 നിറഞ്ഞ നനവൂറുന്ന അധരങ്ങൾ, ചെറിയ മൂക്കിൻ്റെ തുമ്പത്ത് മൂക്കുത്തി, തൂവെള്ള നിറമുള്ള കൊച്ചരി പല്ലുകൾ, തിളങ്ങുന്ന കണ്ണുകൾ. കാവേരി അഴകുള്ളവളായിരുന്നു. കറുപ്പിന് 7 അഴക് എന്നത് അവളുടെ കാര്യത്തിൽ 7,000 അഴകെന്നോ 7,00,000 അഴകെന്നോ തിരുത്തി പറയണം. കാവേരി പിഞ്ഞിയ പാവാടയും പിഞ്ഞിയ ജമ്പറും പഴകിയ ഒരു വെള്ളധാവണിയും ധരിച്ച് രാവിലെ പുറപ്പെട്ടു. രാവിലെ എന്ന് പറഞ്ഞാൽ പോരാ, കൊച്ചു വെളുപ്പാൻ കാലത്ത്. അപ്പോൾ സൂര്യൻ ബംഗാൾ ഉൾക്കടലിൻ്റെ അടിത്തട്ടുകളിൽ എവിടെയോ ഉറക്കത്തിലായിരുന്നു. നഗരം നിദ്രയിലായിരുന്നു. ചേരി പ്രദേശത്തെ അവളുടെ കുടിലും അതിനടുത്ത കുടിലുകളും നിരത്തിനു മറുപുറത്തെ പണവും പരിഷ്കാരവുമുള്ള കൊള്ളാവുന്നവരുടെ വീടുകളും നിദ്രയിലായിരുന്നു. പക്ഷേ കാവേരി നിദ്രയിലായിരുന്നില്ല. ഒക്കത്തു കുടവുമായി കാവേരി പുറപ്പെട്ട നേരം കറുത്ത നിരുത്തും നിദ്രയിലാണ്ടുകിടന്നു. നേരത്തെ ഉണർന്ന ചില തെരുവുനായ്ക്കൾ വെറുതെ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു. അവറ്റയുടെ അസ്ഥികൾക്കുമേൽ പാടപോലെ തോല് തൂങ്ങിക്കിടന്നു. തോലിനടിയിൽ മാംസം എന്നത് എന്നോ നഷ്ടപ്പെട്ട ഒരു ഓർമ്മത്തുരുമ്പ് മാത്രമായിരുന്നു. കാലേക്കൂട്ടി ഉണർന്ന ചാകാറായ പശുക്കൾ ചാണകമിടാൻ പോലും കരുത്തില്ലാതെ വിശന്നു ദാഹിച്ച് ദുർബല ശബ്ദത്തിൽ മൂങ്ങുന്നുണ്ടായിരുന്നു. വൃക്ഷങ്ങളുടെ അസ്ഥിപഞ്ചരങ്ങൾ മൂകമായി കരഞ്ഞു. നിരത്തിൻ്റെ ടാർ ചെയ്ത നിലം കൊച്ചുവെളുപ്പാൻ കാലത്തും വരച്ചട്ടി പോലെ ചുട്ടുപൊളി നിന്നിരുന്നു. ചുട്ടുപഴുത്ത ടാറിനടിയിൽ വരണ്ട് ചുക്കിച്ചൊളിഞ്ഞ ശരീരവുമായി ഭൂമി എന്ന വൃദ്ധ കിടന്നു വിലപിച്ചു. എല്ലാ വിലാപങ്ങളും കാവേരിയുടെ കാതുകളിൽ വീണു. അവൾ ആഞ്ഞു നടന്നു. മറ്റു കൂട്ടുകാരികൾക്ക് വേണ്ടി അവൾ കാത്തു നിന്നില്ല. ഏറ്റവും ആദ്യം എത്തുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. മറ്റെല്ലാവരെയുംക്കാൾ നേരത്തെ ഉണർന്നിരുന്നത് അവളായിരുന്നു. ഉണർന്നുവെന്ന് പറയുന്നതത്ര ശരിയാവില്ല. ഉറങ്ങിയിട്ട് വേണ്ടേ ഉണരാൻ? ഉറക്കം നഷ്ടപ്പെട്ടിട്ടു നാളെത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പൻ കൂർക്കം വലിച്ചുറങ്ങി. അമ്മയും ഇളയ കുട്ടികളും. അപ്പൻ്റെ ഉറക്കം അവളെ അത്ഭുതപ്പെടുത്തിയില്ല. അത് ഉറക്കമല്ല, മരണമാണ് എന്ന് കാവേരിക്കറിയാമായിരുന്നു. പകലാകെ വെയിലാകെ രക്ഷ ചവിട്ടിത്തളർന്ന് ഉണങ്ങി വരണ്ട് മടങ്ങിയെത്തിയാൽ ഉടൻ അപ്പൻ ചെയ്തിരുന്നത് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും ഇത്തിരി ചില്ലറയും അമ്മയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉൾച്ചാണ്ടും പോലെ പുറത്തേക്ക് പായുകയാണ്. എങ്ങോട്ടാണ് ആ ഓട്ടമെന്ന് കാവേരിക്കറിയാം. തെരുവിൻ്റെ കിഴക്കേ അറ്റത്ത് അവരുടെ നിരയിലെ അവസാനത്തെ കുടിൽ മുത്തുവിൻ്റെ കള്ളച്ചാരായ കടയാണ്. അവിടെ വിൽക്കുന്നത് ചാരായമായിരുന്നില്ല, ചാരായമെന്ന പേരിൽ ഏതോ ഒരു വിഷദ്രാവകം. അത് കോരിക്കുടിച്ച് പുഴുങ്ങിയ വാത്തുമുട്ടയും തിന്ന് തെറിപ്പാടിക്കൊണ്ട് പാതിരാവെടുക്കുമ്പോൾ അപ്പൻ തിരിച്ചു വരും. കൈയും കാലും നേരെ നിൽക്കുമെങ്കിൽ ചട്ടിയും കലവും എറിഞ്ഞുടച്ചിട്ട് അതിനാവശ്യമായ മേക്കരുത്തില്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതെ ഒരു മൂലയിൽ എവിടെയെങ്കിലും തളർന്നു വീണുറങ്ങും. അല്ല, ചാവും. വീണ്ടും അടുത്ത പുലർക്കാലത്ത് ഉയർത്തെഴുന്നേൽക്കും. ഒരു കുടം വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ കുടിലിൽ കൊലപാതകം നടക്കുമെന്ന് കാവേരിക്കറിയാം. അമ്മയും ഇളയത്തുങ്ങളും ഉറങ്ങുകയല്ല, വറുതിയും അരപ്പശ്നിയും മൂലമുള്ള തളർച്ചയിൽ വാടുവീണ് കിടക്കുകയാണ് എന്നും കാവേരി അറിഞ്ഞിരുന്നു. അവൾക്ക് പക്ഷേ അവരെപ്പോലെ വാടിക്കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂമി വരണ്ടു കിടന്നലറി നിലവിളിക്കുകയാണെന്നും വൃക്ഷങ്ങൾ വരണ്ട ചുണ്ടുകൾ നനയ്ക്കാൻ ഉമിനീരു പോലും ഇല്ലാതെ തേങ്ങുകയാണെന്നും മനുഷ്യർ തൊണ്ടയും അന്നനാളവും കുടലും കരിഞ്ഞ് വെന്തുരുകി മരണത്തിൻ്റെ കറുത്ത മുഖത്തേക്ക് നോക്കി പേടിച്ചു നിൽക്കുകയാണെന്നും സൂര്യൻ ഭൂമിയെയും മരണം സകല ചരാചരങ്ങളെയും ഗ്രസിക്കാനൊരുമ്പെട്ടു നിൽക്കുകയാണെന്നും ഒക്കെ കാവേരി അറിഞ്ഞു. അറിവുകൾ അവളെ നടുക്കി. അറിവുകൾ അവളിൽ നിന്ന് അവളുടെ നിദ്രയെ എടുത്തു കളഞ്ഞു. നിദ്രയിൽ നിന്ന് തികച്ചും മുക്തയാകയാൽ കാവേരിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ നേരത്തെ കുടിലിൽ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നു. രാത്രിയുടെ ചെറിയ മണിക്കൂറുകൾ ഭൂമിയുടെയും മരങ്ങളുടെയും നായ്ക്കളുടെയും പശുക്കളുടെയും മൂങ്ങലുകൾ ശ്രവിച്ചുകൊണ്ട് അവൾ അകലെ വെള്ളം കിട്ടുന്നിടത്തേക്ക് നടന്നു. മൂന്നാം തവണ അവൾ വെള്ളവുമായി മടങ്ങുമ്പോൾ മാത്രമേ ഉണരാനൊരുമ്പെടുന്ന സൂര്യൻ്റെ കിരണങ്ങൾ കിഴക്ക് വെട്ടപ്പെട്ടു തുടങ്ങിയിരുന്നുള്ളൂ. അവൾ നാലാം യാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും അമ്മ ഉണർന്ന് കട്ടൻ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിയിരിക്കും. അപ്പനെ കണ്ണുതിരുമ്മി എണീറ്റാൽ ഉടനെ ഒരു കുടിവെള്ളം വേണം. അതിൽ പകുതി അയാൾ അത്യാർത്ഥിയോടെ വായിലേക്കൊഴിച്ചു വിഴുങ്ങുമ്പോൾ ഗ്ലും ഗ്ലും എന്ന ഒച്ച കേൾക്കും. ബാക്കി വെള്ളത്തിൽ കൈകാലുകളും മുഖവും ശരീരവും ഒക്കെ കഴുകി എന്ന് വരുത്തി തിരികെ അടുക്കളയിൽ എത്തുമ്പോഴേക്കും കട്ടൻ വെള്ളം കിട്ടിയിരിക്കണം. അതുമാത്രമാണ് അയാൾ വീട്ടിൽ നിന്നു കഴിക്കുക ഏക സാധനം. അത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കോലാഹലമാണ്. അപ്പൻ സ്ഥലം വിട്ടു കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ശാന്തത ഏറെ നേരം നീണ്ടു നിൽക്കാറില്ല. അപ്പോഴേക്കും കാവേരിയുടെ ഇളയത്തുങ്ങൾ ഉണർന്നു തുടങ്ങും. അവറ്റയുടെ നിലവിളികളും പരാതികളും കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് കലിയിളകുകയായി. അവർ തെറിപ്പാട്ട് തുടങ്ങുകയായി. കാവേരി നിലവിളിക്കാറില്ല, പരാതി പറയാറില്ല. പക്ഷേ അമ്മ തുള്ളിയുറഞ്ഞ് പുലയാട്ട് വിളിക്കുന്നത് അവളെയാണ്. എല്ലാം കേട്ടുകൊണ്ട് സ്വന്തം പണി ചെയ്യുകയല്ലാതെ കാവേരി മറുപടി പറയാറില്ല. പകരം പത്ത് പറയാൻ അവൾക്ക് അറിയായികയല്ല. പകരം പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ലെന്നും അമ്മയുടെ തെറിപ്പാട്ടിൻ്റെ ഊറ്റം വർദ്ധിപ്പിക്കാനേ അത് ഉപകരിക്കൂ എന്നും അവൾക്കറിയാം. അവൾ മിണ്ടാതിരുന്നാൽ കുറേ നേരം ഉച്ചത്തിൽ ശാപവചനങ്ങളും ശകാരങ്ങളും ഛർദ്ദിച്ചിട്ട് കലി താനെ അടങ്ങിക്കൊള്ളും. നഗരം വരണ്ടുകിടക്കുകയായിരുന്നു. വേനൽ അതിൻ്റെ ദാഹം ഒടുങ്ങാതെ നാവുനീട്ടി ഒടുവിലത്തെ ജലാംശം വരെ നക്കിത്തുടച്ചു കഴിഞ്ഞിരുന്നു. ഇളകിമറിയുന്ന കടൽത്തിരകളുടെ തീരത്ത് ഒരു ഉഷ്ണഭൂമി പോലെ നഗരം വിണ്ടുവെടിച്ചു കിടന്നു. പണക്കാർ പണം കൊടുത്തു വെള്ളം വാങ്ങി. വെള്ളമില്ലെങ്കിൽ പകരം മദ്യം വാങ്ങി കുടിച്ചു. പാലില്ലാതായി. പശുക്കളുടെ വരണ്ട മുലകളിൽ ഞെക്കിപ്പിഴിഞ്ഞപ്പോൾ ചോര പൊടിഞ്ഞു. കട്ടിപിടിച്ച വരണ്ട വൃത്തികെട്ട തോലിനടിയിൽ അസ്ഥികൂടങ്ങളുമായി അകിടു വറ്റി വരണ്ട എരുമകൾ നഗരവീഥികളിലൂടെ ഭ്രാന്തെടുത്തു മാതിരി പാഞ്ഞു നടന്നു. തളർന്നപ്പോൾ വഴിവക്കത്ത് ചടഞ്ഞുകിടന്നു. ദീനം ദീനം കരഞ്ഞു. നീലിച്ച അഗ്നിപേടകം പോലെ ആകാശം പൊള്ളിക്കിടക്കുന്നു നിന്നു. തീ പെയ്യുന്ന ആകാശത്തിൽ പറന്നലിഞ്ഞ പറവകൾ ചിറകുകൾ കരിഞ്ഞു പിടഞ്ഞു വീണ് ചത്തു. കാവേരി എല്ലാം കണ്ടു. കാവേരി കരഞ്ഞു. കുടിലിൽ വന്നവർക്ക് അവൾ വെള്ളം കൊടുത്തു. അവളുടെ കുടിലിൽ മാത്രം വെള്ളത്തിനൊരിക്കലും ക്ഷാമമുണ്ടായില്ല. തൻ്റെ ഉറക്കമൊഴിയലും നാഴികകളും നടത്തവും നാലാൾക്ക് നന്മ ചെയ്യുന്ന എന്നതിൽ കാവേരി കൃതാർത്ഥയായി. അവൾക്ക് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല. ഒരു പുണ്യവതി. അവർ അവളെ ശകാരിച്ചു. നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. ഇന്ന് നിന്റെ തന്തയങ്ങ് വരട്ടെ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്ക് തനിക്കെതിരെ നിരത്താൻ കുറ്റപത്രങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കാവേരിക്ക് നന്നായി അറിയാമായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ അമ്മ എപ്പോഴാണ് അപ്പനോട് സംസാരിക്കുക? ഒന്നും കേൾക്കാനല്ല, ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഒരു രാത്രി മരിക്കാനാണ് അപ്പൻ കുടിലിലെത്തുക. ചാകുന്നതുവരെ അമ്മയെ ചീത്ത വിളിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറയാൻ ഒരുമ്പെട്ടാൽ തെരുവിളി ഇരട്ടിക്കുകയുള്ളൂ. പൊട്ടുന്ന കഞ്ഞിക്കലങ്ങളുടെ എണ്ണം പെരുകുകയുള്ളൂ. കുടിനീരല്ലേ അമ്മ, ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നതെങ്ങനെ? ചില നേരങ്ങളിൽ കാവേരി സൗമ്യമായി സ്വയം ന്യായീകരിച്ചു. അപ്പോൾ അമ്മ വീണ്ടും കലിതുള്ളി. കുടിനീര്, നിന്റെ അമ്മയുടെ കുടിനീര്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുക ഭേദം. നേരം പുലർന്നു കഴിഞ്ഞാൽ അമ്മ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോകും. സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടത് കാവേരിയാണ്. കമ്പോളത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു വിളമ്പണം. ഉച്ചത്തീറ്റ കഴിഞ്ഞാൽ ഇളയത്തുങ്ങൾ വെളിയിൽ ചാടും. ചേരിയിലെ മറ്റു കുട്ടികളോടൊപ്പം ചുട്ട വെയിലത്ത് തെരുവിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുകയാണ് അവറ്റയുടെ പണി. വീട്ടുജോലികൾ ഒതുക്കിക്കഴിഞ്ഞാൽ പനങ്കുല പോലത്തെ മുടി പിന്നിൽ വിടർത്തിയിട്ട് കയ്യിൽ ഒരു ആഴ്ചപ്പതിയുമായി കാവേരി കുടിലിൻ്റെ പുറംതിണ്ണയിൽ വന്നിരിക്കും. അപ്പോഴാണ് കോളനിയിലെ കൊള്ളാവുന്ന വീടുകളിലെ ചെറുപ്പക്കാർ സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ അവളെ കാണാൻ റോന്തു ചുറ്റുന്നത്. അവരെ തീർത്തും അവഗണിക്കുകയാണ് അവളുടെ പതിവ്. ആരെങ്കിലും വന്ന് കുടിനീർ ചോദിച്ചാൽ അവൾ കൊടുക്കും. കുടിനീരല്ല ആവശ്യമെന്ന് തോന്നിയാൽ ആട്ടിയിറക്കും. ചിലപ്പോൾ അവളോടൊപ്പം അവളുടെ ഒരേയൊരു കൂട്ടുകാരി മീനാക്ഷിയും ഉണ്ടാകും. ചേരിയിലെ പെണ്ണുങ്ങൾ വട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്ന നേരമാണ്. അവരുടെ കൂട്ടത്തിൽ കാവേരി ഒരിക്കലും കൂടിയിരുന്നില്ല. ഒരിക്കൽ മീനാക്ഷി അവളോട് ചോദിച്ചു, നീ ഉറങ്ങാറേയില്ല കാവേരി? കാവേരി ചിരിച്ചു, ഈ ചൂടിൽ എങ്ങനെ ഉറങ്ങാനാ? ചിലപ്പോൾ ഉച്ച തിരിഞ്ഞൊന്ന് മയങ്ങും. രാത്രിയിൽ ഇത്തിരി നേരം? ഈ രാത്രി നേരത്ത് ഒറ്റയ്ക്ക് വെള്ളത്തിന് പോവാൻ നിനക്ക് പേടിയാവില്ലേ? കാവേരി അപ്പോഴും ചിരിച്ചു. ആരെ പേടിക്കാനാ മീനു? ഈ ചൂടിനെ അല്ലാതെ. പേടിക്കാൻ നേരമില്ല, കരച്ചിലു കേൾക്കാനേ നേരമുള്ളൂ. ആരുടെ കരച്ചിൽ? നീ കേൾക്കുന്നില്ലേ? മനുഷ്യർ കരയുന്നു, മൃഗങ്ങൾ കരയുന്നു, മരങ്ങൾ കരയുന്നു, കിളികൾ കരയുന്നു, ഭൂമി പോലും കരയുന്നു. പോടി, നിനക്ക് വട്ട. മീനാക്ഷി ചിരിച്ചു. എനിക്ക് വട്ടല്ല, കാവേരി പറഞ്ഞു. ഞാനീ കരച്ചിലെല്ലാം കേൾക്കുന്നുണ്ട്. മീനാക്ഷി പൊട്ടിപ്പൊട്ടി ചിരിച്ചു. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു ചിരിച്ചു. പക്ഷേ അടുത്ത നാൾ മീനാക്ഷി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇന്നെൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലോടി. എൻ്റെ കാവേരി, നീ എന്നോട് ഇതൊന്നും ചെയ്തില്ലല്ലോടി. അവളുടെ കരച്ചിൽ പക്ഷെ ആരും കേട്ടില്ല. അതിനേക്കാൾ ഉച്ചത്തിൽ കുടിലിനെ നടുക്കുമാറ്, ചേരിയെ നടുക്കുമാറ്, തെരുവിനെ നടുക്കുമാറ്, നഗരത്തെ ആകെ നടുക്കുമാറ് ഉച്ചത്തിൽ കാവേരിയുടെ അമ്മ നിലവിളിക്കുകയായിരുന്നു. കാവേരിയുടെ ഇളയത്തുങ്ങളും നിലവിളിക്കുകയായിരുന്നു. കാവേരിയുടെ അപ്പൻ കള്ളച്ചാരായത്തിൽ കരുത്തിൽ കാറുകയായിരുന്നു. ചുണ്ടിൽ മുറിവുകളും മാറത്തു നഖക്ഷതങ്ങളും മേനിയാകെ ചോരപ്പാടുകളുമായി വെള്ളമെടുക്കാൻ പോകുന്ന പാതയുടെ ഓരത്തു നിന്ന് കണ്ടുകിട്ടിയ കാവേരിയുടെ ജഡം കഴുകി തുണിയിട്ട് മൂടി കുടിലിൻ്റെ മുറ്റത്തു കിടത്തിയിരുന്നു. അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ ആരോ തിരുമ്മിയടച്ച കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ മീനാക്ഷിക്കു കഴിഞ്ഞില്ല. ഇതാരു ചെയ്തു കാവേരി? ഏത് ക്രൂരനായ കപാലികനാണ് നിന്നോടിത് ചെയ്യാൻ തോന്നിയത്? ഇത്ര നല്ലവളായ നിന്നോട്. നീ എന്നോട് പറയൂ കാവേരി, നിന്റെ മീനാക്ഷിയോട് പറയൂ. അവൾ മൗനമായി അപേക്ഷിച്ചു. പക്ഷേ മീനാക്ഷിയുടെ കൂട്ടുകാരി മറുപടി പറഞ്ഞില്ല. ആരാണവളുടെ ചുണ്ടുകടിച്ചു മുറിച്ചതെന്ന്, ആരാണവളുടെ ഉടുതുണി ഉരിഞ്ഞ് എറിഞ്ഞതെന്ന്, ആരാണവളുടെ കന്യാചർമ്മം ക്രൂരമായി കുത്തിക്കീറിയതെന്ന്, ആരാണവളെ കൊന്നെറിഞ്ഞതെന്ന് അവൾ പറഞ്ഞില്ല. ആ രഹസ്യം അവളോടൊപ്പം മരിച്ചുകിടന്നു. നഗരത്തിനതൊരു പ്രശ്നമായിരുന്നില്ല. നഗരം ചുട്ടുപഴുത്തു നിന്നു. സന്ധ്യ നിന്നെരിഞ്ഞു. തെരുവുകൾ തീതുപ്പി. മണ്ണ് പുകഞ്ഞു നീറി. ചേരി പ്രദേശങ്ങളിലെ എരുമകളും പശുക്കളും ദുർബലമായി തേങ്ങിക്കരഞ്ഞു. തെരുവ് വിളക്കുകൾക്ക് ചുവട്ടിൽ വിരളി പിടിച്ച നായ്ക്കൾ മൂങ്ങിക്കൊണ്ട് ഓടി നടന്നു. ആകാശം ഒരു വലിയ വരച്ചട്ടി മാതിരി ഭൂമിയെയും അതിൻ്റെ രഹസ്യങ്ങളെയും നേരിപ്പോടിൽ മൂടിവെച്ചു. കാവേരിയുടെ ഒഴുക്കു നിലച്ചു. കാവേരി വരണ്ടു. കാവേരി വെടിച്ചു കീറി. കാവേരിയിൽ നിന്ന് ചൂട് പ്രസരിച്ചു. ആ ചൂട് കാവേരിയുടെ കൊലപാതകത്തിന് പകരം വീട്ടാനെന്ന മാതിരി, പിശാചുക്കളെ തിരഞ്ഞുപിടിച്ച് ചുട്ടു തിന്നാനെന്ന മാതിരി, എല്ലാം ചുട്ടരിക്കാനെന്ന മാതിരി ആർത്തി പൂണ്ട നാവു നീട്ടി നഗരമാകെ അലയാൻ തുടങ്ങി.
5: ഇപ്പോൾ കേട്ടത് കാക്കനാടൻ്റെ കാവേരി എന്ന കഥ. അവതരിപ്പിച്ചത് ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂർ.
4: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലെ ചിരിവിശേഷങ്ങൾ, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ വനജ്യോത്സ്ന എന്ന കവിത. ആലപിക്കുന്നു അനന്തു കൃഷ്ണ ചങ്ങരംകുളം. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജനകീയം. ഇതിൽ കൂത്തുപറമ്പ് അന്നും ഇന്നും ഓർമ്മകൾ പങ്കുവെക്കുന്നു ശ്രീ KK രാഘവൻ കാഞ്ഞിലേരി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേരയിൽ വ്യാസനെക്കുറിച്ച് കേൾക്കാം. 12:00 ചിരിനേരം, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലെ ചിരിവിശേഷങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നികുംബില നാടകം 1-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം, ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, അവതരണം രമിതാ രതീഷ്. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
5: ഇന്തോനേഷ്യാദേശയോർ രണനീതിക് സന്ധി സുദൃഢീകരണായ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആഹ്വാനം. ജക്കാർത്തായാം ഇന്തോനേഷ്യ സംസദഃ സംയുക്ത സത്രം ച സംബോധിതവാൻ. ഭാരത് ഇന്തോനേഷ്യ ദേശയോർ മധ്യേ മഹത്വപൂർണ ഖനിജ നവോന്മേഷി പ്രൌദ്യോഗികി, കൃഷി അഥ സാമുദ്രിക സുരക്ഷ ഇത്യാദിഷു വിവിധ വിഷയേഷു പ്രമുഖ സന്ധിപത്രാണി പരസ്പരം വിനിമയീകൃതാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജക്കാർത്ത നഗരെ ഇന്തോനേഷ്യ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനേന ബിന്തങ് ആദിപൂർണ ഇത്യുപാധിന സമലംകൃതഃ. കേരളരാജ്യ വയനാട് ജനപദേ എക്കസ്മിൻ സുരംഗ മാർഗ നിർമ്മാണ സ്ഥലേ സഞ്ജാതേന ദാരുണ പങ്കപാതേന ത്രയഃ ജനാഃ പഞ്ചത്വേ വിലീനാഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗസ്യ പൂർവസൂചനാനുഗുണം ആഗാമിഷു ത്രിഷു ദിനേഷു ദേശസ്യ വിഭിന്നേഷു പ്രാന്തേഷു വിശേഷതഃ ഗുജറാത്ത്, ഹരിയാണ, പഞ്ചാബ് അഥ രാജസ്ഥാനസ്യ ച കേഷുചിത് ക്ഷേത്രേഷു പ്രാവൃട് സ്ഥിതിഃ സർവഥാ അനുകൂലാ വർത്തതേ. അപി ച പുരുഷ ക്രിക്കറ്റ് പ്രതിസ്പർധായാം അന്താരാഷ്ട്രീയ ശൃംഖലായാഃ ദ്വിതീയേ തൃതീയേ ദ്വന്ദ്വേ ഭാരതം അദ്യ രാത്രൌ നോട്ടിംഗം നഗരസ്യ ട്രെന്റ് ബ്രിഡ്ജ് ഇത്യസ്യ ഇംഗ്ലണ്ട് ദലേന സഹ സ്പർദ്ധിഷ്യതേ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ജക്കാർത്ത നഗരെ ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ പ്രബോവോ സുബിയാന്തോ ഇത്യനേന സഹ ദ്വിപക്ഷീയ സംബന്ധം സുദൃഢം കർത്തും സഹൈവ ദ്വയോഃ ദേശയോഃ വ്യാപക രണനീതിക സന്ധേഃ കൃതേ നൂതന ഊർജാം പ്രദാതും പ്രതിനിധിമണ്ഡലസ്തരീയം വിചാര വിനിമയം അകാരി. ദ്വയോഃ രാജനേത്രോഃ സമുപസ്ഥിതൌ രക്ഷാ മഹത്വപൂർണ ഖനിജ കൃഷി സാമുദ്രിക സഹയോഗ നവോന്മേഷി പ്രൌദ്യോഗികി ഇത്യാദിഷു വിവിധ ക്ഷേത്രേഷു അനേകാനി സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ഉഭാഭ്യാം നേതൃഭ്യാം ജക്കാർത്ത നഗരെ ഭാരതീയ പ്രബന്ധ സംസ്ഥാന ബംഗളൂരു ഇത്യസ്യ ഏകാം നൂത്നാം ശാഖാം സംസ്ഥാപയിതും സഹമതി ച വ്യക്തീകൃതാ. സംഭാഷണാവധൌ ഉഭാഭ്യാം ഭാരത ഇന്തോനേഷ്യ വ്യാപക രണനീതിക സന്ധി സുദൃഢീകരണായ സ്വകീയ പ്രതിബദ്ധത പുനഃ സംശോധിത. ജക്കാർത്തയാം രാഷ്ട്രപതിനാ പ്രബോവോ इत्यनेन सह संयुक्त वार्ताहर सम्मेलनं संबोधयन् प्रधानमंत्री मोदी प्रावोचत् यत् परस्परं वर्धमानेन विश्वासेन रक्षा सुरक्षा तथा सामुद्रिक क्षेत्रेषु अस्मदीय पारस्परिक सहयोगः सुदृढः जातः।
6: भारत और इंडोनेशिया के लिए गरीबी को परास्त करना और अपने नागरिकों तक कल्याणकारी योजनाओं का लाभ पहुंचाना सर्वोच्च प्राथमिकता है। हमने इंडोनेशिया के साथ अपनी मिड डे मील स्कीम और पब्लिक डिस्ट्रीब्यूशन सिस्टम के सॉल्यूशंस साझा किए हैं। अब हम इस सहयोग को नेक्स्ट लेवल पर लेकर जा रहे हैं।
5: इंडोनेशिया देशस्य सर्वोच्च नागरिक सम्मानेन बितंग आदिपूर्ण इति उपाधिना अलंकृतः प्रधानमंत्री नरेंद्र मोदी अस्य गौरवपूर्ण क्षणस्य कृते इंडोनेशिया सर्वकारं प्रति स्वकीयां गभीरां कार्तज्ञभावं प्राकटयत्। तेन अयं प्रतिष्ठित पुरस्कारः भारतस्य सार्धशतकोटि जनेभ्यः समर्पितः।
6: सबसे पहले मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रभवो को उनका हृदय से आभार व्यक्त करता हूं और आज उनके आत्मीयता भरे निमंत्रण पर इंडोनेशिया की यात्रा करते हुए मुझे बहुत खुशी हो रही है। आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है। ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है।
5: इतः प्राग प्रधानमंत्री नरेंद्र मोदी इंडोनेशिया देशस्य राष्ट्रपति प्रासादे इस्ताना मेर्देका इत्यत्र औपचारिक राजकीय सम्माननं प्राप्तवान्। अद्य अपराह्णे प्रधानमंत्री जकार्तायां इंडोनेशिया संसदः संयुक्त सत्रं च संबोधितवान्। प्रधानमंत्री सविशेषं न्यगादीत् यत् वैश्विक आतंकवादस्य प्रतिकाराय उभे अपि राष्ट्रे संयुक्त कार्यसमूह तंत्रस्य माध्यमेन अत्यंतं निकटतया कार्यं कुरुतः।
6: आतंकवाद जैसे विषयों पर भारत और इंडोनेशिया दोनों की एक राय रही है। पिछले वर्ष पहलगाम में जब जघन्य आतंकवादी हमला हुआ, इंडोनेशिया तब भारत के साथ मजबूती से खड़ा रहा। मैं इसके लिए राष्ट्रपति प्रभवो और आप सभी का आभार व्यक्त करता हूं। हमारे दोनों देश काउंटर टेररिज्म पर जॉइंट वर्किंग ग्रुप के माध्यम से साथ काम कर रहे हैं।
5: केरल राज्यस्य वायनाड जनपदे मेप्पाडी समीपस्थे कल्लाडी स्थानके अद्य वायनाड सुरंग मार्ग परियोजनायाः निर्माण स्थले संजातेन एकेन भीषणेन प्राणहारक पंकपातेन त्रयः जनाः मृत्युमुपगताः। वार्ताहरैः सह भाषमाणः मुख्यमंत्री वीडी सतीशनः इमां घटनां अत्यंतं कष्टप्रदां दुर्भाग्यस्पदां च अवर्णयत्। तेन आरोपः कृतः यत् जनपद आपद प्रबंधन प्राधिकरणस्य समाह्वानानां पश्चादपि अधिकारिभिः दत्तानां निरंतर निर्देशानां पालने गंभीरा उपेक्षा विहिता। तेन अग्रे ज्ञापितं यत् दुर्घटनास्थले सहायोद्धार कार्यार्थं राष्ट्रीय आपद उद्धार बलस्य दलानि राज्य आरक्षक बलं सहैव अग्निशमन उद्धार सेवा विभागः सद्यः नियोजिताः सन्ति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। अद्य राष्ट्रपति पदासीना द्रौपदी मुर्मुः नवदिल्ल्याम् अस्य वर्षस्य डुरंट कप टूर्नामेंट इत्यस्य जयचिह्नानाम् अनावरणम् अकरोत्। सहैव ध्वजं प्रदर्श्य तान् प्रेषितवती। सभां संबोधयन्ती असौ अवदत् यत् अस्मिन् वर्षे नूतनानि दलानि डुरंट कप प्रेसिडेंट कप शिमला ट्रॉफी इत्येतेभ्यः जयचिह्नेभ्यः प्रतिस्पर्धां करिष्यन्ति। केन्द्रीय गृहमन्त्री अमित शाहः अद्य राष्ट्रिय राजधान्यां हरित क्षेत्रस्य संवर्धनाय एक पेड़ मा के नाम इत्यभियानम् अभिलक्ष्य दिल्ल्यां 70 लक्ष पादपानां वपनस्य कस्यचित् महाभियानस्य विधिवत् शुभारंभं विहितवान्। अस्मिन् मंगलावसरे संबोधयन् श्री शाहः प्रतिपादितवान् यत् अयं वपन संकल्पः दिल्ली पर्यावरणस्य पर्यावरणतंत्रस्य च आमूलं परिवर्तनाय कश्चन अत्यन्तं महत्वपूर्णः अभिनव प्रयासो वर्तते। केन्द्रीय जनजातीय कार्य मन्त्रालयेन जूएल ओरम इत्यनेन जनजातीय विकासाय ज्ञानस्य नवान्वेषणस्य साक्ष्याधारित नीति निर्माणस्य च यंत्ररूपेण जनजातीय अनुसंधान संस्थानां सुदृढीकरणाय नूतन दृष्टि उद्घाटिता वर्तते। केन्द्रीय कृषि मंत्री शिवराज सिंह चौहान अद्य 20,000 कृषि उद्यमिनः 20,00,000 कृषकान् सशक्तीकर्तुं प्रगति परियोजनायाः शुभारंभम् अकरोत्। निर्वाचनायोगेन बिहार गुजरात मध्य प्रदेश राज्यानां त्रिविधानसभासनानां उपनिर्वाचनेभ्यः अधिसूचना प्रख्यापिता। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिषु त्रिषु दिनेषु नैरन्त्य प्रावृषे उत्तर अरब सागर गुजरात इत्येतयोः अन्येषु केषुचित् भागेषु तत्रैव हरियाणा पंजाब राजस्थान इत्येतेषां शेषभागेषु अग्रे गन्तुं स्थितिः अनुकूला वर्तते। अद्य तटीय कर्नाटकस्य गुजरातस्य कोंकणस्य गोवा राज्यस्य मध्य महाराष्ट्रस्य च केषुचित् भागेषु प्रचण्ड वृष्टिः भविष्यति इति ऋतु विज्ञानेन विभागेन पूर्वानुमानितम्। पुरुष क्रिकेट प्रतिस्पर्धायाम् अद्य रात्रौ नॉटिंघम इत्यस्य ट्रेंट ब्रिज इत्यत्र पंच स्पर्धानां श्रृंखलायाः तृतीये 20-20 अन्ताराष्ट्रिय द्वन्द्वे भारतीय दलं इंग्लैंड दलं सम्मुखी करिष्यति। इति वार्ताः।
7: आकाशवाणी समय 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
8: ആകാശവാണി നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്। പ്രധാന വാർത്തകൾ। ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി। വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10 പേർ, പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു। തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി V.D. സതീശൻ। മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T.സിദ്ദിഖ്। അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്। വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി। ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല। ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും। രാത്രി 9:30 മത്സരം। വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
9: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
8: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
10: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
8: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി T.Siddiq. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകടസാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N. ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A. ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
11: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
8: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി K. മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി P.C. വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനിൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്.
2: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 പോയിന്റ് ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 രൂപ താഴ്ന്ന് 1,06,520 രൂപയും ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: മൊയ്യത്തെ കർഷക കൂട്ടായ്മയിലെ ഒരാളാണ് അല്ലേ?
2: അതെ.
1: പേരെന്താ?
2: പേര് സുഹറ.
1: എന്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്?
2: പ്രധാനമായിട്ട് ചീര, വെള്ളരി, കക്കിരി, മത്തൻ, കയ്പ, പടവലം, താലോരി, എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ കൃഷി തുടങ്ങിയത് 34 കൊല്ലമായി. ഞാനും എൻ്റെ ഭർത്താവും ആദ്യം 4 ചാല് മാത്രം വെണ്ട നട്ടു. പിന്നെ അതിൽ നല്ലോണം നമുക്ക് കായകൾ കിട്ടി. അത് കണ്ടിട്ട് ഇവരെല്ലാം നമ്മളെ കർഷകരെല്ലാവരും നമ്മളിത് കണ്ടിട്ട് പഠിച്ചവരായി ഇവർ. എന്നിട്ട് പിന്നെ നമ്മൾ പിറ്റേത്തെ കൊല്ലം ഒരു കണ്ടം നട്ടു. പിന്നെ ഒരേക്കറിയോളം നട്ടു. മോളെ കല്യാണം കഴിഞ്ഞതെല്ലാം കൃഷിനെ കൊണ്ട് സമ്പാദിച്ച ആ പൈസേനെ കൊണ്ടാന്ന് ഇപ്പം ചെറിയൊരു കുഞ്ഞു വീടാന്ന് ഓടും ഇതുവാന്ന്. ഇപ്പം നമ്മൾ ഞാനും എൻ്റെ ഭർത്താവും ജീവിക്കുന്ന ഈ പച്ചക്കറീൻ്റെ സാധനത്തോണ്ട് തന്നെയാണ്. അത് നമ്മൾ മുമ്പെല്ലാം പിന്നെ വർഷകാലം ചെയ്യലുണ്ട്. ഇപ്പം നല്ല സ്ഥലം കിട്ടാൻ പന്നീൻ്റെ ശല്യം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഈ സമയം നട്ടാൽ നമ്മളെ ജീവിതത്തിന് ഒരു പ്രശ്നമില്ല. നല്ല ഇത് നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് വളവെട്ടണം. പിന്നെ ക്രസൻറ് സ്കൂളിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ അവിടുന്ന് ആദരിക്കുമെല്ലാം ചെയ്ത് വിളിച്ചിട്ട്. പിന്നെ ഇതിനെപ്പറ്റി ഇത് പ്രോത്സാഹിപ്പിക്കണം തന്നെ. നമ്മളെ ഇത് പച്ചക്കറി നട്ടു, അതിൻ്റെ അപ്പുറം കൃഷി നെൽകൃഷി നട്ടു. ആ നെല്ല് നമ്മൾ കൊല്ലത്തോട് കൊല്ലം തിന്ന് കൊടുക്കൂല. ഇപ്പം ഇപ്രാവശ്യം വെള്ളം കയറി നെല്ല് കിട്ടിയില്ല, അതുകൊണ്ട് അരി വാങ്ങുന്നു. എന്നും ചെയ്യണം എന്നില്ലേ, തടിക്ക് ആഫിയത്തുണ്ടെങ്കിൽ ചെയ്യണം.
1: ഓക്കെ. ഇപ്പം സുഹൃത്ത പറഞ്ഞു 35 വർഷമായി അല്ലേ?
2: 34
1: വർഷമായി. എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നത്? 34 വർഷം മുന്നേ ഈ ഒരു ഇതിലേക്ക് കടന്നത്?
2: എൻ്റെ ഉപ്പ പിന്നെ അന്നേരമെല്ലാം പറമ്പുകളിലല്ലേ, അങ്ങനെ പച്ചക്കറിയും പിന്നെ നെൽകൃഷിയെല്ലാം നട്ടു. അങ്ങനെ ക്ഷീര കർഷകർ പശു എല്ലാം വളർത്തി എല്ലാം കൂടെ അവരെ എൻ്റെ ഉപ്പ കണ്ട് അവരെപ്പറം നടന്നിട്ട് പഠിച്ചതാണ്. പിന്നെ എൻ്റെ ഭർത്താവ് അതെല്ലാം കല്ലിൻ്റെ പണിയാന്ന്. പിന്നെ ഇതെല്ലാം കണ്ടു എൻ്റെ ഭർത്താവ് അപ്പുറം ഗീഞ്ഞു. രണ്ടാളും ഇല്ല, വേറെ ആരും കൂട്ടില്ല, നമ്മൾ രണ്ടാളും തന്നെ. മക്കളും പിന്നെ അവർ പഠിച്ചെല്ലാം നല്ലതിൽ ആയി. ഇപ്പോൾ എല്ലാവരും വീടെല്ലായിട്ട് നിന്നു.
1: ശുദ്ധമായ പച്ചക്കറി കഴിക്കാം, അതുപോലെ ഇപ്പം കൊടുക്കുന്നുണ്ടല്ലോ.
2: ആ വഴിയോര് നമ്മൾ കുരിശുവട്ടനും എല്ലാവരും സഹായിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇന്ന് ഇപ്പം ചീര കൊടുത്തു. ഒന്നൊരാടൻ ചീര പറിക്കും കൊടുക്കും. രാവിലെ വെള്ളം വെച്ച് ഒരു 10 മണി ചീര പറിക്കും. വേഗം അരമണിക്കൂർ കൊണ്ടെല്ലാം വിറ്റുതീരും.
1: ചീര
2: നമ്മൾ ഈ 2 മാസം ചെയ്യും. പിന്നെ നല്ല ചൂട് വന്നാൽ ചീര കുറവാണ്. മറ്റുള്ള സാധനത്തിൻ്റെ ഇടക്കെല്ലാം 4 ഇട്ടിട്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിന് തിന്നണ്ട്. ഇത് എന്നാൽ ഈ കുത്തലം കാണുക ഇവർ പറയില്ലേ, എന്നാൽ കുത്തുന്നെല്ലാം നമ്മൾ പിന്നെ മറ്റെല്ലാം വിഷ അടിക്കുന്നില്ലല്ലോ, ജൈവ ഇതായിട്ടുള്ള മരുന്നേ അടിക്കുന്നില്ലു. അങ്ങനെ
1: എന്തൊക്കെയാ ഇപ്പം ചീര ഒക്കെ പുഴു വരാതിരിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് അച്ചിൽ വരും അല്ലെങ്കിൽ തുള്ളം വരും,
2: ഉണ്ട്
1: അതൊക്കെ അതിന് എന്താ ചെയ്യുക?
2: അതിന് നമ്മൾ ഈ കുളത്തിൻ്റെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം 2-3 ദിവസം പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ടാകുമ്പോൾ അതിൽ കാന്താരി വെളുത്തുള്ളി അരച്ചാക്കിയിട്ട് തെളിക്കും. ദിവസം വെള്ളം നനക്കുന്നതിന് ഈ വെള്ളം നനച്ചാൽ അതങ്ങ് പോയില്ലേ, പിറ്റേന്ന് വെള്ളം നനച്ചാൽ ആദ്യം അതിൻ്റെ മേലെ കുടഞ്ഞിട്ട് നല്ല മാറ്റമാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: മേലെ തളിച്ചു കൂടും,
2: മേലെ ചപ്പിന്. വേറെ ഒന്നും ചീരക്ക് ചെയ്തുകൂടല്ല. പിന്നെ എല്ലാവരും വെണ്ണീര് വാറ്റും, കുറച്ച് ആ തുള്ളിൻ്റെ ശല്യം കുറയും നേരിട്ട്.
1: അതുപോലെ എന്താ വളപ്രയോഗങ്ങളൊക്കെ?
2: വളം കോഴിവളം, പിന്നെ
1: കോഴിവെള്ളം നമ്മൾ വിത്തിടുന്നതിന് മുന്നേ ഇടുമോ?
2: ആദ്യം നമ്മൾ തടെടുത്തു. തടെടുത്തിട്ടാകുമ്പോൾ കുമ്മായം വേറി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ഈ കോഴിവളം ആലവളവും കൂടി മിക്സാക്കിയിട്ട് അതിലിട്ടിട്ട് മണ്ണ് എല്ലാം ജോയിൻ്റ് ആക്കിയിട്ട് ആ വിത്ത് മുളപ്പ്.

0: വെച്ചിട്ടാണ് ഹൈബ്രിഡ് ആണെങ്കിൽ മുളപ്പിക്കൂല. നമ്മുടെ നാടൻ വെള്ളരി നാടനാണ്, നാടനാണ് ചീരിയും വെള്ളരി നാടനാണ്. അത് മുളപ്പിച്ചിട്ട് നടൂല് വെള്ളരി. ഹൈബ്രിഡ് ഒരു മുളപ്പിക്കൂല.
1: ഈ ഹൈബ്രിഡും നാടനും ഒരുമിച്ച് നടുകയാകുമ്പം അത്
0: ഇല്ല, ഒരു ഒരു ഇതും വരുന്നില്ല. നമ്മൾ നടുന്നുണ്ട് ഹൈബ്രിഡ് കക്കിരി, ഒരു ഒരു കണ്ടത്തിൽ തന്നെ കക്കിരി ഒരു വശം നടുന്നുണ്ട്, വെള്ളരി ഒരു വശം നടുന്നുണ്ട്. ഒന്നിച്ച് ഒരു കുരു, ആ രണ്ട് കുരു ഒരു തടത്തിലിടരു, വെറു നടണം, അങ്ങനെ ചെയ്യണം.
1: അപ്പൊ സുഹൃത്ത, വേറെന്തെങ്കിലും നമ്മളെ പുതിയതായിട്ട് ഈ കാർഷിക മേഖലയിൽ വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: എന്നും കർഷകർ, ഈ നമ്മൾ കാർഷിക മേഖലയിൽ വന്നിട്ട് ആള് കൂടണം എന്നില്ല, ഇതിൽ തന്നെ നമ്മൾ കർഷകർ കൃഷീൻ്റെ പണി ചെയ്തിട്ട് എടുക്കണം തന്നെ. നമ്മൾ എത്രയോ കടയിലെല്ലാം പോയിട്ട് വിഷയിലെ വാങ്ങി തിന്നുന്നേ, അത് ചെയ്യർ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ട് നമ്മളെ കൃഷിയെടുത്ത് നമ്മൾ കഴിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം.
1: അപ്പോൾ സുഹൃത്ത, ഇനിയും ഒരുപാട് ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ വേണ്ടിയിട്ട് സുഹൃത്തക്കും ഫാമിലിക്കും സാധിക്കട്ടെ.
0: സന്തോഷം.
1: റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കളോട് ഇത്രയും സമയം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം.

0: അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് പലപ്പോഴും ഒരു പേടി സ്വപ്നമാണ് പച്ചക്കറികളെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും. എന്നാൽ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ ചില മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഇവയെ അകറ്റാം. രോഗകീടങ്ങളിൽ നിന്ന് പച്ചക്കറി വിളകളെ സംരക്ഷിച്ച് മികച്ച വിളവ് ലഭിക്കാൻ ചില മാർഗങ്ങൾ എന്തെന്ന് നോക്കാം. മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാൻ കുമ്മായം ചേർത്തതിനു ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിനു ശേഷമേ തയ്യോ വിത്തോ നടാവൂ. വെണ്ട, പയർ, പാവൽ, പടവലം തുടങ്ങിയ വിത്തുകൾ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിനു ശേഷം നട്ടാൽ പെട്ടെന്ന് കിളിർത്തു വരും. തയ്യാണ് നടുന്നത് എങ്കിൽ 3-4 ദിവസത്തേക്ക് ശക്തമായ മഴ, വെയിൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ തണൽ നൽകണം. പച്ചക്കറി തൈ, വിത്ത് എന്നിവ നടുന്ന തടങ്ങൾ മഴക്കാലത്ത് അല്പം ഉയർത്തിയും വേനൽക്കാലത്ത് അല്പം താഴ്ത്തിയും വേണം നിർമ്മിക്കാൻ. നല്ല ആരോഗ്യമുള്ള, രോഗം ബാധിക്കാത്ത ചെടികളിൽ നിന്ന് മാത്രം വിത്ത് ശേഖരിക്കുക. വിത്തിനായി ആദ്യത്തെ വിളവിൽ നിന്ന് തന്നെ നല്ലത് നോക്കിയെടുക്കണം. വിത്ത് അല്ലെങ്കിൽ തൈ എന്നിവ നടുന്നതിനു മുന്നേ തന്നെ കമ്പോസ്റ്റ്, ജൈവവളങ്ങൾ എന്നിവ കൂട്ടി തടങ്ങൾ തയ്യാറാക്കണം. ഇങ്ങനെ ചെയ്താൽ തടങ്ങൾ ജൈവസമ്പുഷ്ടമാകും, ചെടികൾ കരുത്തോടെ വളരുകയും ചെയ്യും. തക്കാളി, വഴുതന, മുളക് എന്നീ വിളകൾ വാട്ടരോഗം പെട്ടെന്ന് ബാധിക്കുന്ന ഇനങ്ങളാണ്. ഇത് നിയന്ത്രിക്കാൻ മണ്ണിൽ ടോളമൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. ജൈവ കീടനാശിനികൾ ഇലകളിൽ തളിക്കുമ്പോൾ രണ്ടു വശവും തളിക്കണം. അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും പ്രാമുഖ്യം കൊടുക്കുന്ന ഒന്നാണ് കറിവേപ്പ്. നന്നായി പരിപാലിച്ചാൽ ഒരു മനുഷ്യായുസോളം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. കറിവേപ്പ് നല്ല രീതിയിൽ വളരാനും ചില മാർഗങ്ങളുണ്ട്. ചെറിയ തൈയാണ് നടുന്നതെങ്കിൽ ആദ്യം ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ ശേഷം പറിച്ചു നടുക. സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള സ്ഥലത്ത് മാത്രം കറിവേപ്പ് നടുക. 3 വിസ്താരത്തിലും താഴ്ചയിലും കുഴിയെടുത്ത് 500 ഗ്രാം നീറ്റ് കക്ക പൊടിച്ചതോ ടോലമൈറ്റോ ചേർത്ത് തടമിളക്കി വെച്ച് 10 ദിവസത്തിന് ശേഷം ജൈവവളങ്ങൾ ചേർത്ത് തൈ നടാം. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനയും വേണം. മണ്ണിര കമ്പോസ്റ്റ്, ഉണങ്ങിയ കോഴിവളം, തണലത്തുണക്കിയ ചാണകപ്പൊടി എന്നിവയെല്ലാം കറിവേപ്പിന് നല്ല വളക്കൂട്ടാണ്. ഇവ ഏതെങ്കിലും തടത്തിൽ വിതറിയതിനു ശേഷം ഇളക്കമുള്ള മേൽമണ്ണ് വളത്തിന്റെ മുകളിൽ വിതറിക്കൊടുക്കണം. കറിവേപ്പിന്റെ ചുവട്ടിൽ തടമിളക്കൽ, വളപ്രയോഗം എന്നീ സന്ദർഭങ്ങളിൽ വേരുമുറിയാതെ സൂക്ഷിക്കണം. കൂടാതെ വേര് തടത്തിനു മുകളിൽ വരാതെയും കടലപ്പിണ്ണാക്ക്, അല്പം പച്ചചാണകം എന്നിവ പുളിപ്പിച്ച് 10 ഇരട്ടി വെള്ളം ചേർത്ത് തടത്തിനു ചുറ്റുമൊഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പ് പുഷ്ടിയോടെ വളരാൻ സഹായിക്കും. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ച് കറിവേപ്പിനെ ബാധിക്കുന്ന ഒട്ടനവധി കീടങ്ങളെ തുരത്താം. അടുക്കളയിലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, മീൻ കഴുകിയ വെള്ളം എന്നിവ തടത്തിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. നനയ്ക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, ചുവട്ടിലൊഴിക്കുന്നതോടൊപ്പം ഇലകളുടെ രണ്ടു വശവും വെള്ളം സ്പ്രേ ചെയ്യുക. ഇതിലൂടെ ചെറുപ്രാണികളുടെയും കീടങ്ങളുടെയും ശല്യം കുറയും. ഒപ്പം ഇലകൾക്ക് ഒരു കുളിർമ കിട്ടുകയും ചെയ്യും. വിളവെടുക്കുമ്പോൾ ഇല പറിച്ചെടുക്കരുത്, പകരം ശിഖരങ്ങൾ ഒടിച്ചെടുക്കാം. പിന്നീട് കൂടുതൽ ശാഖകൾ പൊട്ടിമുളയ്ക്കും. ഇല തിന്നുന്ന ചെറിയ പുഴുക്കളുടെ ശല്യം കറിവേപ്പിൽ കൂടുതലാണ്. ഇതിനെതിരെ പുകയില കഷായം തളിക്കണം. കൂടാതെ ഇലതീനി പുഴുക്കളെ എടുത്ത് നശിപ്പിക്കണം. അധികം കർഷകർ പരീക്ഷിക്കാതെ ഒരു വിളയാണ് കൂർക്ക. വെള്ളം കെട്ടിക്കിടക്കാത്ത വയലാണ് കൂർക്ക കൃഷിക്ക് ഏറെ അനുയോജ്യം. കൊയ്ത്തു കഴിഞ്ഞ വയലുകളാണ് പണ്ട് കൂർക്ക കൃഷി ചെയ്യാനായി തിരഞ്ഞെടുക്കാറ്. മണ്ണ് നന്നായി കൊത്തിയിളക്കി ചാണകപ്പൊടിയുമായി കൂട്ടിയിളക്കി ചെറു തടങ്ങളെടുത്ത് കൂർക്കയുടെ പടലങ്ങൾ നടാം. കൂർക്കയ്ക്കും പച്ചക്കറികൾക്കും നല്ല ജൈവവളമാണ് ഉമി. ഉമിയിൽ ധാരാളമായി സിലിക്കോൺ അടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസത്തിലാണ് പൊതുവെ കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവ നടാൻ ഏറ്റവും യോജിച്ചത്. പച്ചക്കറിത്തടത്തിൽ ഉമിയിട്ടാൽ മണ്ണുമായി അലിഞ്ഞു വളമാകുന്നതോടൊപ്പം പച്ചക്കറിത്തടത്തിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തും. കൂർക്കപ്പടലങ്ങൾ നടുമ്പോൾ കിഴങ്ങുകൾ ഇടതൂർന്നുണ്ടാകാൻ കർഷകർ ഉമിയും ചാണകപ്പൊടിയും കൂട്ടിക്കലർത്തി തടത്തിൽ കൊടുക്കാറുണ്ട്. കൂടാതെ കൂർക്കപ്പടലങ്ങൾ തടത്തിൽ പന്തലിച്ചു കഴിഞ്ഞാൽ ഉമിയും ചാരവും കൂട്ടി മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് കിഴങ്ങുകൾ വണ്ണം വയ്ക്കാനും കൂടുതലുണ്ടാകാനും സഹായിക്കും. മണ്ണ് നന്നായി കൊത്തിയിളക്കി ചാണകപ്പൊടിയുമായി കൂട്ടിയിളക്കി ചെറു തടങ്ങളെടുത്ത് കൂർക്കപ്പടലങ്ങൾ നടാം. 2-3 മുട്ട് കണക്കാക്കി പടലങ്ങൾ മുറിക്കണം. ഒരു മുട്ട് മണ്ണിന്റെ അടിയിൽ വരത്തക്ക രീതിയിൽ തടത്തിലേക്ക് ഇറക്കി വെക്കണം. 15 മുതൽ 20 ദിവസങ്ങൾ കൊണ്ട് കൂർക്കപ്പടലങ്ങൾ തളിർത്ത് പടരാൻ തുടങ്ങും. അതിനുശേഷം ഉമിയും ചാരവും കൂട്ടി ആദ്യ വളപ്രയോഗം നടത്താം. 4-5 മാസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ തുവര കൃഷി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ധാരാളം പോഷക ഗുണങ്ങളടങ്ങിയ തുവരപ്പയർ പണ്ടുകാലത്ത് നമ്മുടെ പാടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ധാരാളമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ജന്മം കൊണ്ട പയർവർഗ്ഗമാണ് തുവര. തുവരപ്പയർ ഉണങ്ങി പരിപ്പായി മാറുന്നതാണ് ഇന്ന് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന സാമ്പാർ പരിപ്പ്. വെള്ളം കെട്ടി നിൽക്കാതെ ഏത് സ്ഥലത്തും തുവര കൃഷി ചെയ്യാം. പുതുമഴ പെയ്യുന്ന മെയ് ജൂൺ മാസങ്ങളിലാണ് വിത്ത് നടേണ്ടത്. രണ്ട് പ്രാവശ്യമെങ്കിലും കിളച്ച് കട്ടയുടച്ച് നിലമുരുക്കണം. 3 അകലത്തിലായി കുഴികളെടുത്ത് വിത്ത് നടാം. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ തുവരയിനം BSR-1 ആണ്. 3/4 ലിറ്റർ വെള്ളത്തിൽ 1/2 കിലോഗ്രാം സ്യൂഡോമോണാസ് കലർത്തി അതിൽ 8 മണിക്കൂർ നേരം വിത്ത് മുക്കിവെച്ചതിന് ശേഷമേ പാകാവുള്ളൂ. റൈസോബിയം കൾച്ചറും വാമും പുരട്ടുന്നത് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കും. നല്ല ഇടയകലമുണ്ടെങ്കിൽ തുവര പന്തലിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നട്ട് ആദ്യത്തെ 5 മാസം നനയ്ക്കണം. പിന്നെ പൂത്തതിനു ശേഷമേ നന പുനരാരംഭിക്കേണ്ടതുള്ളൂ. വരൾച്ചയാണ് തുവരയ്ക്ക് പൂക്കാനുള്ള പ്രചോദനം. നടുന്നതിന് 10 ദിവസം മുൻപ് കുഴിയിലും നട്ട് 3 മാസത്തിനു ശേഷം ഒരു പിടി കുമ്മായം ചേർത്തു കൊടുക്കണം. കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞാൽ ചാണകവളം ചേർത്ത് മണ്ണ് കൂട്ടാം. ചെറുമരമായി വളരുന്ന ഇത് വർഷത്തിൽ 1 തവണയേ ഫലം തരുന്നുള്ളൂ എങ്കിലും ധാരാളം പയറുകളുണ്ടാകും. പുതുമഴയത്ത് ശിഖരങ്ങൾ വെട്ടിവിട്ടാൽ വീണ്ടും കായ്ക്കും. ചെടിയായി വളരുന്നതിനാൽ അടുക്കളത്തോട്ടത്തിൽ വശങ്ങളിൽ നടാൻ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസമാകുന്നതോടെ തുവര പൂത്തു തുടങ്ങും. ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും മൂത്ത് പാകമാകും. തോരൻ വയ്ക്കാനും മറ്റുമാണെങ്കിൽ ഇതിനു മുന്നേ പറിക്കാവുന്നതാണ്. തുവരവാൾ 3/4 ഭാഗം ഉണങ്ങിയാൽ മുറിച്ചെടുത്ത് വെയിലത്തുണക്കി തല്ലിപ്പൊഴിക്കാം. സാധാരണഗതിയിൽ യാതൊരു തരത്തിലുമുള്ള കീടബാധയും തുവരയിൽ കാണാറില്ല. ആഴത്തിൽ വേരിറങ്ങുന്ന വിളയായതിനാൽ മണ്ണിളക്കമുള്ളതാകുന്നതോടൊപ്പം അന്തരീക്ഷ നൈട്രജനെ മണ്ണിലേക്ക് ഇറക്കാനും തുവരയ്ക്ക് കഴിയും. തെങ്ങിൻ തോപ്പിൽ ഇടവിള കൃഷിയായും വാഴകൃഷിക്ക് ജൈവ കളനിയന്ത്രണ മാർഗമെന്ന നിലയിൽ ഇടവിളയായും തുവര നടാം. മരച്ചീനി കൃഷിയിൽ കൂട്ടുവിള കൃഷിയായും ഉചിതമാണ്. പാലക്കാടുള്ള കർഷകർ നെൽപ്പാടത്ത് വരമ്പുകളിൽ തുവര വിജയകരമായി കൃഷി ചെയ്യാറുണ്ട്. അട്ടപ്പാടി, വയനാട് മേഖലകളിലും ഇപ്പോൾ തരിശ് മേഖലകളിൽ കളകളെ നിയന്ത്രിക്കുന്നതിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഉയർത്താനും തുവര കൃഷി ചെയ്തു വരുന്നതായി കാണുന്നു. പച്ചക്കറികൾ പോലെ കിഴങ്ങുവർഗ്ഗങ്ങളും ജൈവ രീതിയിൽ വീട്ടുവളപ്പുകളിൽ അനായാസം കൃഷി ചെയ്യാം. ഇതിനായി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ജൈവമാലിന്യങ്ങൾ വളമായി ഉപയോഗിച്ചാൽ രാസവളങ്ങൾ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. കേരളത്തിലെ പ്രധാന കിഴങ്ങ് വിളകളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, പാൽചേമ്പ്, കൂവ, ചെറുകിഴങ്ങ്, കൂർക്ക എന്നിവ. കൂർക്കയെ പറ്റി കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മരച്ചീനിയും ഒരു പ്രധാന ഭക്ഷ്യവിളയാണ്. ചേന, ചേമ്പ്, പാൽചേമ്പ് എന്നിവയുടെ ഇലയും തണ്ടും ഇലക്കറിയായി ഉപയോഗിക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നിവയുടെ കൃഷിക്ക് നല്ലത്. ചേന, ചേമ്പ്, കാച്ചിൽ, പാൽചേമ്പ് എന്നിവയ്ക്ക് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല. തീരെ സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കൂവ പോലുള്ളവ നടാം. തെങ്ങിന്റെ തണലിൽ ചേന, ചേമ്പ്, പാൽചേമ്പ്, ചെറുകിഴങ്ങ് എന്നിവ കൃഷി ചെയ്യാം. നല്ല ഇളക്കമുള്ള മണ്ണിലാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നടേണ്ടത്. ഇല്ലെങ്കിൽ മണ്ണ് നന്നായി കിളച്ച് പരുവപ്പെടുത്തണം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കിഴങ്ങു കൃഷിക്ക് യോജിച്ചതല്ല. ധാരാളം ജൈവവളവും ക്ഷാരവും മണ്ണിലുണ്ടെങ്കിൽ കിഴങ്ങു വർഗ്ഗങ്ങളിൽ നിന്ന് നല്ല വിളവ് പ്രതീക്ഷിക്കാം. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി കിഴങ്ങു വിളകൾക്കുള്ള ജൈവവളമാക്കാം. ചാണകം, ചാരം, കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ തുടങ്ങിയവയും നല്ല ജൈവവളമാണ്. കൂടാതെ ജീവാണുവളങ്ങളും ഇതോടൊപ്പം ഉപയോഗിക്കാം. നടേണ്ട രീതികൾ മരച്ചീനിയും കാച്ചിലും വരികൾ തമ്മിൽ 3 അടി അകലത്തിൽ കൂന കൂട്ടി നടാം. ചേനയും പാൽചേമ്പും വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 3 അടി അകലത്തിൽ കുഴികളെടുത്ത് അതിൽ നടാം. മധുരക്കിഴങ്ങ് 60 സെന്റിമീറ്റർ അകലത്തിൽ വാരവും ചാലുമെടുത്ത് വാരത്തിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ നടാം. ചേമ്പ് 60 സെന്റിമീറ്റർ അകലത്തിൽ നടാം. 1 മീറ്റർ വീതിയുള്ള തടങ്ങളെടുത്ത് അതിൽ 15:15 സെന്റിമീറ്റർ അകലത്തിൽ കൂർക്കയും 30:15 സെന്റിമീറ്റർ അകലത്തിൽ കൂവയും നടാം. നടീൽ വസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് നല്ല മൂപ്പെത്തിയ വിളകളിൽ നിന്ന് മാത്രമേ ആകാവൂ. രോഗകീടമുക്തമായിരിക്കണം ഇവ. മൊസൈക്കും ശൽക്കകീടങ്ങളുമില്ലാത്ത മരച്ചീനിക്കമ്പും ചെള്ളിന്റെ ആക്രമണമില്ലാത്ത മധുരക്കിഴങ്ങ് വള്ളിയും വൈറസ് രോഗമില്ലാത്ത ചേനവിത്തും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ചേന, ചേമ്പ്, പാൽചേമ്പ്, കാച്ചിൽ എന്നിവയുടെ വിത്തുകൾ ചാണകക്കുഴമ്പിൽ പുരട്ടി 2 ആഴ്ച തണലിൽ വെച്ച് ഉണക്കിയ ശേഷം നടണം. സ്ഥലം കുറവാണെങ്കിൽ മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകൾ ചാക്ക് എന്നിവയിലും കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങൾ നട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞും രണ്ടു മാസം കഴിഞ്ഞും ഇടക്കിളക്കലും കളയെടുപ്പും നടത്തണം. മധുരക്കിഴങ്ങ് നട്ട് 15 ദിവസത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞും ഇടകിളക്കണം. കാച്ചിൽ, ആഫ്രിക്കൻ കാച്ചിൽ, ചെറുകിഴങ്ങ് എന്നിവ നട്ട് ഒരു മാസത്തിനകം വള്ളികൾ പടർത്തി കൊടുക്കണം. രോഗകീടങ്ങളെ നിയന്ത്രിക്കാൻ ജൈവ മരുന്നുകൾ ഉപയോഗിക്കാം. രോഗങ്ങളും കീടങ്ങളും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഇവയ്ക്കുള്ള പരിഹാരവും പ്രകൃതിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുന്നവരാണ് നമ്മുടെ കർഷകർ.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഇതേ ഇതേ അല്ല, കഴിഞ്ഞ ദിവസം നീ എടിയാ പോയത്?
1: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അത് നിങ്ങൾക്കെന്നാ?
0: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഒന്നുമില്ലേ, ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കൊന്നുമില്ലേ?
0: അല്ല, അത് നിന്നെ പിന്നെ നിനക്ക് പോണ്ടെടുത്ത് പോണ്ടേ?
2: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും?
0: ഇതാരാപ്പാ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്?
1: അതെന്താ, എനക്കാരും മെസ്സേജ് അയച്ചൂടെ
0: നോക്കട്ടെ.
1: എന്തിന്? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ട, എനക്ക് പലരും പലതും അയക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
0: ആയിക്കോട്ടപ്പാ
1: ആയിക്കോട്ടപ്പാ, നല്ല ഭർത്താവ് തന്നെ.
0: പിന്നെ ഞാനെന്താ വേണ്ടേ?
1: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
0: ഞാനെന്താ തെറ്റ് ചെയ്തു?
1: ആ ശ്യാമിനെയൊക്കെ കണ്ട് പഠിക്കണം, മക്കളെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
0: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
1: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
2: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
1: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി, ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
2: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 മറക്കാതെ കേൾക്കുക.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ, രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ ഒരുമിച്ച്.
6: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
7: ആജ് ഇന്തോനേഷ്യ കേ ഇസ് മഹാ ധർത്തി പർ മേ യേ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे, ദുനിയ ഏക് നയാ ഇതിഹാസ് രചതേ ഹുയേ ദേഖേഗി.
6: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
8: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
6: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 June തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ 4 തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
10: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മേ ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹേ. ഫുട്ബോൾ ലോകോ കോ ഏക് ദൂസരേ സേ ജോഡ്ത ഖിലാഡിയോ കാ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കരതാ ഹേ. ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹേ, യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
6: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

0: Not edible, poor handwriting. Right, 1,000 times! Bullshit! How, Benz?
1: Sir, football. 3 times.
0: Why 3 times?
1: No time.
0: No times? Shitball! Uravanin! What is this? 100 sit-ups!
2: Sir, signature please.
0: How many times?
2: Sir, courier.
0: Courier?
2: സാറിന്റെ സാധനം ഉറപ്പിച്ചിട്ടുണ്ട്.
0: എന്റെ സാധനം? അതങ്ങനെ തന്റെ വന്നു.
3: ബാബുജി നായർ, ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു, ഭദ്രൻ എന്നിവർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി. ഭദ്രന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒളിമ്പ്യൻ അന്തോണി ആദം. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, സീമ, മീന ദൊരൈരാജ്, ക്യാപ്റ്റൻ രാജു, മാസ്റ്റർ അരുൺ, വത്സല മേനോൻ, ഗണേഷ് കുമാർ, സുകുമാരി, മേജർ രവി, നാസർ, സ്ഫടികം ജോർജ്, രാജാ കൃഷ്ണമൂർത്തി, റാണി എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
4: മനസ്സിലായില്ല.
5: എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇവിടെ ആദ്യമല്ലേ.
4: പേരെന്താ പറഞ്ഞേ?
5: അതിന് പേര് ഞാൻ പറഞ്ഞില്ലല്ലോ.
4: Tell me your name.
5: Adam, the first man on earth. Olympian Anthony Adam.
4: മൂന്ന് പേരും വന്നിട്ടുണ്ടോ?
5: ഇല്ല, 3-in-1. സവായ് സ്കൂളിന്റെ പുതിയ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ.
4: സോ
0: എന്താടാ?
4: ഐ എം മാതൻ.
5: ഹായ് മാതൻ. പ്രിൻസിപ്പലിന്റെ റൂം ഏതാ മോനെ?
4: പ്ലീസ് കം സർ. താങ്ക് യു സർ. ഞങ്ങൾ ആ പൂടപ്പിരിയനായിരുന്ന രക്ഷപ്പെട്ടു.
5: പൂടപ്പിരിയൻ?
4: അതെ സർ, പൂടപ്പിരിയൻ. വട്ടോളി പൊരിഞ്ചു. എന്താ
5: പൂടപ്പിരിയൻ?
4: സോറി മാഡം,
0: ഇപ്പൊ ഇറങ്ങിപ്പോയ ഗ്ലൗസ് ആരാ?
6: He's the physical director of this school.
4: Oh, he's under me.
6: No, you are under him.
4: Eh? ഞാൻ അയാളുടെ താഴെയാണ്. അപ്പൊ എന്റെ സീനിയോറിറ്റി?
6: മിസ്റ്റർ വട്ടോളി, തിങ്ക് ബിഫോർ യു ടോക്ക്. ആ ഗേറ്റിലിരിക്കുന്ന വാച്ച്മാൻ എന്നേക്കാൾ സീനിയറാ. എന്ന് വെച്ച് അയാൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റുമോ?
4: മാഡം പ്ലീസ്, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്നെ ഫിസിക്കൽ ഡയറക്ടർ ആക്കൂ, അയാൾ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ.
6: നോ, സ്കൂൾ വളരുന്നതനുസരിച്ച് പുതിയ സെറ്റപ്പുകൾ ഉണ്ടാവും.
4: ഓഹോ, മാഡം പുതിയ സ്കൂൾ തുടങ്ങുന്നുണ്ടോ? സവായ് പാർട്ട് 2. ഉറപ്പായി ഒളിമ്പ്യൻ എനിക്ക് പാരയാവും.
7: വട്ടോളി,
4: യെസ്,
7: ഇത് നമ്മുടെ സ്കൂളിന്റെ
4: അറിയാ.
7: ഇദ്ദേഹത്തിന് വട്ടോളിന്റെ അടുത്ത മുറിയെന്ന്
5: കാണാം. സംശയം ചോദിച്ചോട്ടെ, ഈ തുമ്പോളി, പയ്യോളി, തച്ചോളി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ആണോ ഈ വട്ടോളി?
4: അതെന്റെ കുടുംബ പേരാണ്. ഞങ്ങൾ പുരുഷന്മാരെയൊക്കെ കുടുംബ പേരിലാണ് അറിയപ്പെടുന്നത്.
5: ഓ, അപ്പൊ ഒറിജിനൽ പേര്
4: വട്ടോളി കുമ്പ്.
5: കുമ്പോ?
4: ആ, കുമ്പനാട് യൂണിവേഴ്സിറ്റി.
5: അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി
4: ഉണ്ടെന്ന് വെച്ചോ. എനിക്കും ഒരു സംശയം.
5: യെസ്,
4: ഈ ഒളിമ്പ്യൻ എന്നുള്ള തന്റെ കുടുംബ പേരാണോ?
5: എന്റെ അപ്പന്റെ പേരാ.
4: അപ്പൊ കുടുംബ പേര്
5: ഔസേപ്പച്ചൻ.
4: ഔസേപ്പിന്റെ ഇടവക മൊത്തം ഇങ്ങി പോകുന്നു.
5: ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്.
4: പെട്ടികളുടെ എണ്ണം കണ്ട് ചോദിച്ചതാ.
5: മിസ്റ്റർ വട്ടോളി സാറിന്റെ റൂം ഏതാണ്?
4: അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ മുറി. അവിടെ.
5: അപ്പൊ ഞാൻ?
4: യു ആർ ഓൺലി എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ അണ്ടർ മീ. അണ്ടർവെയർ?
5: ഈ പറ്റി മുഴുവൻ അണ്ടർവെയർ.
4: ഡോണ്ട് മേക്ക് മീ എ ഫൂൾ.
5: ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ്. ഓക്കേ.
4: ഒളിമ്പിയ ചലഞ്ച്. അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞോടോ?
5: ആ, ആയി വരുന്നു.
4: ഒളിമ്പിക്സിന് കപ്പൊന്നും കിട്ടിയില്ല, കൊളംബിയ കിട്ടിയുള്ളൂ. ഈ കോപ്പ തലകുത്തി എന്നാണ് അറിയുന്നത്.
5: അല്ല, തലകുത്തി വെച്ചിരിക്കുക.
4: സോറി, ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ.
5: എനിക്ക് കണ്ടപ്പോഴേ തോന്നി.
4: ഇത് വൈഫാ?
5: ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
4: പിന്നെ
5: ഷൈനി അബ്രഹാം.
4: ഓ, നമ്മുടെ ഐറ്റം അല്ലേ?
5: മനസ്സിലായില്ല.
4: ഓട്ടം? എന്റേത് ഫുട്ബോൾ. സ്മാൾ.

0: Oh. Oh. Sorry. ആഹാ, കൊള്ളാവല്ലോ. ഇതെന്നാ പശയാ?
1: ഇത് കോക്സ് ഫെഡ.
0: ഫോറിനാണോ?
1: ഏ, ഫ്രാൻസ്.
0: വേറെ എന്തിനൊക്കെ കൊള്ളാം?
1: പല്ല് തേക്കാൻ കൊള്ളാം.
0: ഒന്നാക്കി. ഇതെന്താ? സ്മിർനോഫ്.
1: സ്മിർനോഫ് തീ തൈലം, റഷ്യൻ വോഡ്ക. എന്താ അത് പഠിപ്പിക്കുന്നോ?
0: നിർബന്ധിക്കണം.
1: ശരി, നിർബന്ധിച്ചിരിക്കുന്നു. ഏ, അത് കൂടുതലാവും. പടയപ്പാട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ.
2: എന്തോ ഞാനിപ്പോ പറയാം.
3: വരുത്ത പന്തി പരത്ത നായേ, എന്ത് വേണം? വീഞ്ഞപ്പെട്ടി അഞ്ചുണ്ട വളയ. നിന്റെ അപ്പ സർക്കസിലായിരുന്നു, അയക്ക് വളയത്തിൽ കൂടെ ചാട്ടമായിരുന്നു.
1: എന്താ വട്ടോളി?
3: ഉണ്ട ബാൾ നിന്റെ മുറുകത്തി തെങ്ങ് കയറും.
1: പട്ടോളി, ഞാൻ വാക്ക് തരുന്നു, നാളെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടോളാം.
3: അടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കയ്യോ.
4: ഒളിമ്പി പറ്റിച്ചോ. വട്ടോളി ഒന്ന് വിട്ട മതി, തുണി പറിക്കും, പിന്നെ കൊടുത്തവനിട്ട് അടുത്ത നിമിഷം തെറിയാ.
5: നാളെ തന്നെ അവനെ തുരത്തിക്കളയാ. കേട്ടോ,
6: ക്ലാസ് ചേർത്താൻ കയറിയോ?
7: ഡിസ്കസ് ത്രോ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ ഒളിമ്പ്യനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ആന്റണി വർഗീസ് സർക്കാരിന്റെ ശുപാർശ പ്രകാരം രഹസ്യ ഓപ്പറേഷനായി ഒരു സ്കൂളിൽ ഫിസിക്കൽ ഡയറക്ടറായി എത്തുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
8: ഈ തിരിച്ചു വന്നതിന്റെ ടെക്നിക് എന്താണ് സാർ?
3: ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്, ക്യാപ്റ്റൻ സേവ.
1: ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് മാർച്ച് ചെയ്ത് പോവാറില്ലേ?
3: ഉണ്ടല്ലോ.
1: എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ.
3: അവർ മാർച്ച് ചെയ്യാറുണ്ടല്ലോ ആനുവൽ ഡേക്കും റിപ്പബ്ലിക് ഡേക്കും.
1: അത് പോരല്ലോ.
3: അത് മതിയല്ലോ.
1: ഇതുവരെ പോയില്ലല്ലോ.
3: ഇല്ലല്ലോ.
1: പോയല്ലോ.
9: Look boys, how to hit a goal. From center forward to right to left to center, cross the opponent backy and hit goal. So simple. What is this?
1: Physical director ku photography. Adendrada
10: pudhiya paarayirikkum.
1: Correct da.
8: Mr. Vattoli, വട്ടോളി മാസ്റ്റർ ഇങ്ങോട്ട് വരൂ.
11: സോറി മാഡം, ഐ ആം കമിങ്.
12: ഗുഡ് മോർണിംഗ് മാഡം.
8: എന്ത് പറ്റി വരലല്ലേ?
12: ഞാൻ തകില് പ്രാക്ടീസ് ചെയ്യായിരുന്നു.
8: ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്?
12: ഞാൻ ഫുട്ബോളിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു, സയൻസ് ഓഫ് ഫുട്ബോൾ.
8: എന്നാൽ ഇങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ദിസ് ഈസ് നോട്ട് ദ വേ ടു സിറ്റ്.
1: വട്ടോളി മാഷിന്റെ ഇരിപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്, കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാനാണ്. നട്ടല് വളച്ച് ഒടിഞ്ഞു കുത്തി, പിന്നെങ്ങനെ ഈ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ആകും?
12: നട്ടലിലാണോ ബുദ്ധി ഇരിക്കുന്നത്?
1: മാം, നട്ടല് നിവർന്നിരുന്നാൽ മാത്രമേ സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമാകൂ.
12: പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത്?
1: സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡല്ലാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം, ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ചു വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ, അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളും ഉള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്.
8: യു ആർ റൈറ്റ്.
12: ഇതൊന്നും സ്വന്തമല്ല മാഡം, സ്ഥിരമായി ടി വി വരുന്ന ടയറിന്റെ പരസ്യമാണ്. ദൃഢപേശിയുള്ള ടയർ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയൂ ഒളിമ്പ്യ.
13: കാര്യങ്ങളുടെ പോക്കിന് നല്ലൊരു ടേക്ക് ഓഫ്. നമ്മുടെ ക്യാഷ് ദ മെങ് പാക്കേജ് ഇട്ടു. പ്രിൻസിപ്പൽ തലയും കുത്തി താഴെ. ഇപ്പൊ ഒളിമ്പിയൻ പിള്ളേരുടെ കക്കൂസി വരെ കേറാം ഫോർ ഒബ്സർവേഷൻ.
3: ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കുളിക്കുകയും സ്കൂളിന്റെ ഡീസൻസി കെട്ടി കോളാമ്പി ഗോൾ അടിച്ചു. ഹായ്
10: ഹായ് മാതേ.
3: ആ വണ്ടി വെച്ചു. ഹായ് ചായോ കോളാമ്പി. കോളാമ്പിയുടെ പരിഷ്കാരം കൊള്ളാം. ഈ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും മുട്ടിപ്പിച്ചോണ്ടുള്ള പരിപാടി സവായ് സ്കൂളിന് മുലക്കുപ്പിയുടെ ഏജൻസി കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂ.
13: മുലക്കുപ്പിയേക്കാൾ നല്ലത് മുലപ്പാല വട്ടോളി. അത് കുടിച്ച് വളരാൻ കുടുംബത്തിൽ പറക്കണം. വട്ടോളിക്കൊന്ന് കുളിക്കണം.
3: വേണ്ട.
14: പന്നക്കഴിവുകളുടെ മോനെ, ഡാ പോത്തെ, നീ എന്നെ പറ്റിച്ച് എവിടെ കടാ പോന്നേ? എടാ നിന്നോട് തന്നെ ചോദിച്ചേ, നീ ആ കാട്ടുകളെ മേലപ്പനെ പിടിക്കാൻ പറ്റൊരു മാസമായില്ലടാ. നിനക്കെന്നടായി പള്ളിക്കൂടത്തി കാര്യം?
15: പാട്ടി അതെ പറ്റി പേശാങ്ക.
14: നിന്റെ അപ്പൻ ചത്തുപോയ ചക്കുമുട്ടി തൊമ്മിക്കുഞ്ഞിനെ പറ്റി.
15: അമ്മച്ചിയെ, ഈ കൊപ്പയതോ പാണ്ഡ്യന്നാ തോന്നുന്നേ.
14: ഡാഡയാടാ ഈ വണ്ടി.
15: ഏൻ വണ്ടി അമ്മ?
14: ഇത് നിന്റെ വണ്ടിയാണെങ്കിൽ നീ എന്റെ കൊച്ചുമകൻ ചക്കുമുട്ടിൽ വർഗീസ് തന്നെയാ. KL 1674 ആരുടെ വണ്ടിയാടാ? ഈ തെറുതിയോട് പോലീസ് തന്നെ നോർത്തിരം കാണിക്കരുത്.
15: എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? എവിടുന്ന് കിട്ടി ഈ ബുദ്ധി?
14: ഇതിന് ബുദ്ധിയൊന്നും വേണ്ട, വിവരം മതി. നിന്റെ KL 1674 കുടുകുടു എടുത്തുകൊണ്ട് നീ ഇങ്ങ് വന്നില്ലേ? ഊട്ടിയിൽ ഇറങ്ങി ഞാൻ പെട്രോൾ ബങ്കിലൊക്കെ ചോദിച്ചു. ബങ്കുകാര് പറഞ്ഞു സവായ് സ്കൂളിലെ സാറിന്റേതാണെന്ന്.
15: ആ കന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാര് 5 horsepower തള്ളയെന്ന് വിളിക്കുന്നത്.
14: എനിക്കൊരു കുത്തുന്നുണ്ടല്ലോ.
15: സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ആ വായിലെ നാക്കെടുത്ത് ഇവിടെങ്ങാനും കാച്ചേക്കരുത്. ഞാൻ പോലീസുകാരനാണെന്ന്.
14: അതിന് നീ എന്തിനാണ് വാദ്യാരി വേഷം കെട്ടി നടക്കുന്നത്?
15: ഈരപ്പന്റെ ഒരു കൊച്ചു സുന്ദരി കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ അവനിവിടെ വരും. അവന്റെ അടുത്ത വരവിന് ഞാൻ കാത്തിരിക്കുക.
14: നീ പോന്നെ പിന്നെ ഞാൻ മരിക്കാതെ ഉറങ്ങിയിട്ടില്ല. ഇരുട്ട് വീഴുമ്പോ തുടങ്ങും വയറ്റിലൊരു ഉരുണ്ട് കയറ്റം, നെഞ്ചിലൊരാതി. നീ ഇല്ലാണ്ട് ഒരു രസമില്ലടാ.
15: രസത്തിന് ഒരു ചിരി തീ തരട്ടെ. തീ
14: മുട്ടണ്ടടാ.
15: ഇല്ല ഇടിപ്പിക്കാം.
12: ആഹാ അമ്മച്ചേ, തണുപ്പ് മാറ്റിയായിരിക്കും.
14: നീ ആരാടാ?
12: ഞങ്ങൾ ഗോളീക്സ് ആണ്.
14: ഗോളീക്സ് അല്ല ഗോളീക്സ്, ഞാൻ പഴയ 10th class.
12: ഞങ്ങള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്.
14: ആണോ?
12: ഞാൻ വട്ടോളി പൊറിഞ്ചു, ഇവിടുത്തെ ഫിസിക്കൽ ഡയറക്ടറാണ്.
14: എന്നാ നിന്റെ കയ്യിൽ ഒരു ഉണ്ടാ?
12: ഏയ് ഉണ്ടല്ല, ഫിംഗർ ബോൾസ് ഫോർ ഫിംഗർ എക്സസൈസ്.
14: ഇയാള് കൊള്ളാമല്ലോ, അവിടെ ആളല്ലേ.
12: പരട്ട കിളവി, ചൊറിനായെ, മുതുമുതുക്കി, ചിരിക്കുന്ന കിളവി, തള്ളി കിളവി, നിന്റെ മോന്റെ വീഞ്ഞുമുട്ടിൽ എന്തുവാ 5 ഉണ്ട വളയം വരച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ അപ്പൻ എന്നെ സർക്കസിലായിരുന്നോ പണി വളയത്തിൽ കൂടെ ചാടാൻ? എനിക്കാ തന്നെ വാടി കൃമി അടിക്കുന്നു.
14: എങ്ങനെയുണ്ടോ എന്റെ പിരി? ചക്കുമുട്ടി തെറുതിയോട് നീ തറുതല പറയല്ലടാ.
12: Mm-hmm.
10: കർത്താവേ, അമ്മച്ചി പെരട്ടി കുത്തിയ
14: ഇനി അവന്റെ ഇക്കിളുമാർന്നെങ്കിൽ ഒരു കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിക്കണം.
15: വേണമായിരുന്നു അമ്മച്ചി.

0: കൊളമ്പി കമോൺ കമോൺ.
1: എന്താ
0: 24 മണിക്കൂറിനകം നീ എന്റെ ഇക്കിള് മാറ്റി തന്നില്ലെങ്കിൽ നിന്റെ വട്ടുതള്ളയുടെ ആമാശയത്തിൽ ഗർഭം കലക്കാൻ വിട്ട് കത്തിക്കും ഞാൻ.
1: മാറ്റിത്തരാ, ആരോട് പറയരുത്.
0: പോയല്ല.
1: എന്ത്?
0: എന്റെ ഇക്കിള്
1: 24 മണിക്കുണ്ടെന്ന് ഞാൻ മാറ്റി.
0: താങ്ക് യു. ഡു ഇറ്റ്. സാർ, ഇവിടെ ഇപ്പൊ നടന്നത് നമ്മളല്ലാതെ മറ്റാരും അറിയരുത് സാർ. ഓക്കെ, താങ്ക് യു.
2: നഗരത്തിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലുള്ള അന്താരാഷ്ട്ര കുറ്റവാളിയായ റോയ് മാമൻ എന്ന ലോറൻസ് ലൂഥറിനെ പിടികൂടുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം സ്കൂളിൽ ഫിസിക്കൽ ഡയറക്ടറായി എത്തുന്നത്. നേരത്തെ സ്കൂളിലുണ്ടായിരുന്ന ഫിസിക്കൽ ട്രെയിനറായ വട്ടോളി പൊറിഞ്ചുവായി എത്തിയിരിക്കുന്നത് ജഗതി ശ്രീകുമാറാണ്. മോഹൻലാലും ജഗതി ശ്രീകുമാറും ചേർന്നിരിക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കൂടാതെ വത്സല മേനോൻ അവതരിപ്പിച്ച തിരുതിച്ചേട്ടത്തിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു.
3: പിന്നെ വെള്ളത്തിന് ചൂടില്ലല്ലോ.
4: ഇപ്പൊ ചൂടാക്കാൻ മച്ചി.
5: നീ ചൂടാക്കൊന്നും വേണ്ടടി, അമ്മച്ചിരെ വെള്ളം ദാ ഇപ്പൊ തന്നെ റെഡി. എന്റെ അമ്മച്ചി എന്നെ വഴക്ക് പറയല്ലേ.
3: നനക്കൊന്നും വെച്ചോ, വഴക്ക് പറയരുതെന്നോ.
4: ദാ അമ്മച്ചിരെ കറുപ്പ്.
3: എന്താടാ, നീയൊക്കെ എപ്പോ വന്നു?
6: ഞങ്ങള് രാവിലെ എത്തിയതാണേ.
3: എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോടാ.
6: അമ്മച്ചിയുടെ ധൃതിപ്പാടൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു.
3: ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ ഇല്ലത്ത് പറമ്പൊന്ന് അന്വേഷിക്കാൻ കയറിയതാ. നിന്റെയൊക്കെ ഏമാനം എവിടുന്നാടാ ഇതിനൊക്കെ നേരം?
6: അമ്മച്ചി പറഞ്ഞതാ ശരി.
3: ഇക്കണ്ട പറമ്പിലെ റബ്ബറിന്റെ മണ്ടയിലൊക്കെ ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ വേണ്ട വലിഞ്ഞു കയറാൻ.
6: അതിന് അമ്മച്ചിക്ക് നല്ല ഓട്സ് പവർ ആണല്ലോ.
3: നിന്റെ പൂനിക്ക് ഞാൻ ഒരു കുത്തുവന്നല്ല. പോയിക്കോ
6: പോയിക്കോ. അമ്മച്ചി വർഗീസ് സാർ ഉടൻ തന്നെ ഐ ജി അദ്ദേഹത്തെ കാണുമെന്ന്, ഇപ്പൊ എവിടെയാണെന്നൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു.
3: ഇപ്പൊ പോയി വിളിച്ച നിനക്കിട്ടും കിട്ടും, നിന്റെ ഐജിക്കും കിട്ടും.
2: 7 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, സുജാത മോഹൻ, മോഹൻലാൽ, ഔസേപ്പച്ചൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയിരിക്കുന്നത്.
0: ഈ വട്ടോളിക്ക് 2 ദിവസമായി അടിവയറ്റിലൊരു ബന്ധം. നിന്റെ ആ പടയപ്പാ കുറച്ച് ചോട്ടൊഴിക്ക് തീ തൈലം.
1: ഏ, അത് ശരിയാവോ?
0: ഇല്ലില്ല, പേടിക്കണ്ട, ഞാൻ എന്റെ മുറി കൊണ്ടുപോയി കഴിച്ചോളാം. ഒരെണ്ണം അടിക്കട്ടടാ കോളാമ്പി, കളി കാണിച്ചേനോടാ. പടയപ്പ
1: പഴമപ്പ പാളയംകോടൻ ബന്ധത്തിന്റെ പഷ്ട നാളെ രാവിലെ നല്ല കിട്ടും. ഇരട്ട പഴമാണ് വട്ടോളി, ഉരിച്ചേ കഴിക്കാവൂ. വട്ടോളി, എന്താ ഈ കുട്ടികളെ തലയിൽ ഇങ്ങനെ എസ് എന്ന് ചുട്ടിയൊത്തിയിരിക്കുന്നത്?
0: Yes for Savoy. സ്കൂളിനോടുള്ള പ്രതിബദ്ധത തന്റെ ഈ പരിപ്പുവട ഏറല്ല ഫുട്ബോൾ. തനിക്ക് ഫുട്ബോളിന്റെ ഉത്ഭവത്തെ കുറിച്ച് അറിയില്ല.
1: പറയൂ,
0: ആ വന്നിട്ട് പറഞ്ഞുതരാം.
1: ഈ കുട്ടികളെ ഇങ്ങനെ മൊട്ടയടിച്ച് കോമാളി വേഷം കെട്ടിക്കണോ?
0: ഒളാമ്പി, തനിക്ക് ബ്രസീലിലെ റൊണാൾഡോയെ കുറിച്ച് അറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ഇതാ വടിച്ചിരിക്കണോ.
1: ഇത് റൊണാൾഡോ അല്ലേ?
0: അതയാൾക്ക് പള്ളിയിലിട്ട പേരാണ്. ഫീൽഡിലെ പേര് റൊണാൾഡോ. തിരിച്ചത് മതി. റൊണാൾഡോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ. ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പോ ആഹാ. തിങ്കളാഴ്ച ഗോവയിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ വാർത്തെടുത്ത എന്റെ കുട്ടികളെ കളിക്കളത്തിൽ ഇറക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഗെറ്റ് ഇൻ. യെസ്,
1: ബെസ്റ്റ് ഓഫ് ലക്ക്.
0: താങ്ക് യു.
1: തിരിച്ചു വരുമ്പോ
0: കപ്പുമായി വരും.
1: ഗുഡ്. ഇല്ലെങ്കിൽ
0: അത് വരുമ്പോ കാണാം.
7: സവോയ് സ്കൂൾ ഫുട്ബോൾ ടീം റിപ്പോർട്ടിംഗ്.
8: നിലം തൊടിയിച്ചില്ല, 8 നില പൊട്ടി.
1: എത്ര ഗോള്?
8: 8.
1: തിരിച്ചോ?
8: 0.
1: ആ വട്ടോളി അവിടെ. വട്ടോളി, അപ്പൊ നമ്മുടെ വാക്കോ.
0: ഇറ്റ്സ് ഹിയർ. വി
7: is for victory in future. Good luck.
2: കോമഡിക്കും ത്രില്ലറിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഭദ്രൻ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. പ്രണവം മൂവീസിന്റെ ബാനറിൽ ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സജീവ് ശങ്കറാണ്. ചിത്രസംയോജനം എ ശ്രീകർ പ്രസാദ്. മുത്തുരാജാണ് കലാസംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ചമയം പട്ടണം റഷീദ്. 1999 ഒക്ടോബർ 15 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ഇനി വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
9: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

0: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: നിങ്ങളൊരു കാര്യം,
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷേ അവര് ആഗസ്റ്റ് 2 ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷേട്ടാ,
2: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
3: വല്യ, അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്.
5: ജയദേവാ,
2: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
0: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കൊറേ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
5: ഗായത്രി,
4: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
2: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15.
6: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: കമ്മ്യൂണിറ്റി റേഡിയോ കയ്യല്ലൂർ മട്ടന്നൂർ. നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: എൻ്റെ പേര് അജേഷ്. ഞാൻ പെരളശ്ശേരി പഞ്ചായത്തിലെ മക്രി എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പിണറായിലാണ്. പിണറായി കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ പിണറായി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലെ അമ്മേൻ്റെ ഭാര്യ, രണ്ട് മക്കൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: അമ്മയുടെ പേര് ജാനകി, ഭാര്യ സജിഷ, മൂത്ത മകൾ അൻവിത എം വി, ഒന്നര വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് അക്ഷജ് എം വി.
0: അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ റേഡിയോ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്?
1: റേഡിയോ കുറിച്ച് ഓൺലൈൻ മീഡിയാസിലാണ് അറിഞ്ഞത്. ഞങ്ങളെ നാട്ടിലത് റേഡിയത്തിൽ ഇങ്ങനെ കിട്ടുന്നില്ല. ഫോണിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേൾക്കാറുണ്ട്.
0: ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാറ്?
1: ഞങ്ങൾക്ക് അവിടെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായമാണ്, 8 മണിക്കൂറാണ്. അത് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ 4 മണിവരെ ഫസ്റ്റ് ഷിഫ്റ്റും, സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നത് 4 മണി മുതൽ രാത്രി 12 മണിവരെയും, പിന്നെ തേർഡ് ഷിഫ്റ്റ് രാത്രി 12 മണിക്ക് തുടങ്ങി രാവിലെ 8 മണിവരെയും. അങ്ങനെ 2 ദിവസമായിട്ടാണ് ഷിഫ്റ്റ് ഉണ്ടാവുക. ഒരു ദിവസം ഓഫ്
0: ഉണ്ടാവും. അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
1: അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് തുണിയുണ്ടാക്കുക, കേരള സർക്കാരിൻ്റെ ആവശ്യമായ തുണിയുണ്ടാക്കലാണ്. ഇപ്പം കഴിഞ്ഞ ഒരു വലിയൊരു പ്രവർത്തനം വെച്ചാൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് കാക്കി, ഒരു 500,000 ജീവനക്കാർക്ക് വേണ്ടി കാക്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, തുണി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 500,000 മീറ്ററോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സെയിൽ നടക്കുന്നുണ്ട്, അവിടുന്ന് സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുടുംബശ്രീക്കും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കും
1: ഹോസ്പിറ്റലിൽ വർക്ക് കിട്ടിയാൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു വർക്ക്, പുതിയ വർക്ക് വന്നത് വെച്ചാൽ പുറത്തുള്ള ഒരു സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെയാണ്.
0: ഏകദേശം എത്ര സ്റ്റാഫുകൾ ഉണ്ടാവും അവിടെ?
1: ഏകദേശം ഒരു 70 പേര് ഉണ്ട് ഇവിടെ. പിന്നെ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
0: അവരൊക്കെ തമ്മാമിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ടോ?
1: ആ, ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ കാണും.
0: ഓക്കെ. ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ എന്തെങ്കിലും?
1: എന്റർടൈൻമെന്റ് ഇഷ്ടംപോലെയുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പെരളശ്ശേരി പഞ്ചായത്തിന്റെ 2 വർഷം മുമ്പേ യുവകർഷകനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് പെരളശ്ശേരി പഞ്ചായത്തിന്റെയും
0: കൃഷിമന്റെയും. പുതിയ അറിവാണ്.
1: അല്പം രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വൈഫ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ജനസേവന കേന്ദ്രം. അപ്പൊ അതിന്റെയും എല്ലാം അത്യാവശ്യം 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം മാത്രമേ റെസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ള സമയം ആക്റ്റീവായിട്ട്.
0: അപ്പോൾ അവിടെ ഈ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കലാപരിപാടികളൊക്കെ നടത്താറുണ്ടോ ജോലിയുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്?
1: ആ, അവിടെ പിന്നെ ഫെസ്റ്റിവലിനെല്ലാം അത്യാവശ്യം ചെയ്യാറുണ്ട്, ഓണ വിഷു അങ്ങനത്തെ സമയത്തെല്ലാം.
0: ഓക്കെ. എങ്ങനെയാണ് കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ?
1: ഇല്ല, കലാപരമായിട്ട് ഇല്ല. കലാപരമായിട്ടൊന്നും
0: ഇല്ല. അങ്ങനെ പാട്ട് കേൾക്കുക, അങ്ങനെ
1: പാട്ട് പഠിക്കുന്ന സമയത്ത് +2 SLC മുതൽ ആകാശവാണിയുടെ ഒരു സന്ത സഹചാരിയായിരുന്നു. കണ്ണൂർ ആകാശവാണി, കോഴിക്കോട് ആകാശവാണി, ഇഷ്ടംപോലെ തുലിക സൗഹൃദങ്ങളും അങ്ങനെ ഒരുപാട് കത്തുകളും അങ്ങനെ അയക്കുന്ന ഒരു സമയമായിരുന്നു. ആകാശവാണി മാത്രം വീട്ടില് കറണ്ടില്ലാത്ത സാഹചര്യമായിരുന്നു, അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് റേഡിയോ മാത്രം ഉണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് റേഡിയോ തന്നെയായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ടെലിവിഷന്റെ വരവൊക്കെ ആയത് ശേഷമാണ് നമ്മുടെ റേഡിയോ കുറച്ചൊന്ന് പിന്നോട്ട് പോയത്. എങ്കിലും ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് എന്താ പറയുക, ഇപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോകൾ ഒരുപാട് നമുക്ക് നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിരവധി കേരളത്തിൽ തന്നെ ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ ഇപ്പം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ, പുതിയ സിനിമയൊന്നും അങ്ങനെ ടാക്കീസ് പോയിട്ട് കാണുന്ന സ്വഭാവം പണ്ടേ ഇല്ല. നല്ല കുടുംബ ചിത്രങ്ങൾ വന്നാൽ വീട്ടിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കാണും.
0: അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലും നടീ നടന്മാരൊക്കെ എങ്ങനെ ഫാൻ അങ്ങനെ എന്തെങ്കിലും?
1: മോഹൻലാൽ
0: ഫാനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കൂടുതലും കാണാൻ ശ്രമിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതെങ്കിലും ഓർമ്മയുണ്ടോ മനസ്സിൽ?
1: മനസ്സ് തട്ടിയ സിനിമ ഇപ്പം ലാസ്റ്റ് മാളികപ്പുറാണ് ലാസ്റ്റ് ടാക്കീസ് പോയിട്ട് കണ്ടത്. അത് നല്ല മനസ്സ് തട്ടി. ടാക്കീസ് തന്നെ കരഞ്ഞു
0: പോയിട്ടുണ്ടായിരുന്നു.
1: ഭക്തനും കൂടിയാണ്.
0: ശബരിമലക്ക് പോയിട്ടുണ്ടോ?
1: ശബരിമലക്ക് ഇതുവരെ പോകാൻ സാധിച്ചില്ല. ഗുരുവായൂർ പോകണം. ഗുരുവായൂർ 2-3 മാസം കൂടുമ്പോ ഗുരുവായൂർ ദർശനം നടത്താറുണ്ട്.
0: ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശബരിമല. ഇപ്പോഴെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ

0: ചേട്ടൻ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ ജോലി തിരക്കിനടുക്കൊക്കെ?
1: ആ ജോലി തിരക്കിന് പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: എങ്ങനെയുള്ള എത്ര പാട്ടുകളാണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം?
1: മെലഡീസ് ആണ് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ കൃഷിപ്പണി എടുക്കുമ്പം പിന്നെ പോക്കറ്റിൽ തന്നെ ഫോൺ വെച്ചിട്ട് മെലഡീസ് ഓൺ ആക്കി ഇടുക ചെയ്യാറ്. അപ്പൊ നമുക്ക് ആ ഒരു ജോലി ഭാരം അങ്ങനെ കുറഞ്ഞു കിട്ടും. പിന്നെ അറിയാതെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ
0: ചെയ്യാം. അതെല്ലേ. അപ്പൊ ഈ കൃഷി ചെയ്യാനുള്ള സമയം എങ്ങനെയാ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ആയിരിക്കുമല്ലോ ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത്? ഏതൊക്കെ സമയത്താണ് കൂടുതലായിട്ട് കൃഷിക്ക് വേണ്ടി?
1: സെക്കൻഡ് കയറേണ്ട 4 മണിക്കാണ്. അപ്പോ രാവിലെ ഫുൾ ഫ്രീ ആയിരിക്കും.
0: അത് ശരി.
1: അപ്പോ രാവിലെ സ്വന്തമായിട്ട് കൃഷിയിടമുണ്ട്, വയലുണ്ട്. അപ്പോ ആ വയലിൽ പോയിട്ട് കാര്യമായിട്ട് ചെയ്യുന്നത് നേന്ത്ര വഴിയാണ്. നേന്ത്ര വഴിയും പോകും വഴിയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്.
0: അങ്ങനെ നമ്മുടെ വിൽപ്പനക്കായിട്ട്
1: തന്നെയാണ്.
0: മറ്റുള്ള പച്ചക്കറികളുണ്ടല്ലോ വീട്ടാവശ്യങ്ങൾക്കുള്ള,
1: വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറി ചെയ്യാറുണ്ട്.
0: അങ്ങനെ പുറത്തു കൊടുക്കാൻ കിട്ടാറുണ്ടോ?
1: പുറത്തു കൊടുക്കാറുണ്ട്. ചീരയൊക്കെ പുറത്തു കൊടുക്കാറുണ്ട്.
0: അപ്പോ എന്തുകൊണ്ടും നല്ല ഭക്ഷണം ആയിരിക്കും അല്ലേ പച്ചക്കറി എന്ന് പറയുമ്പോൾ. നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ വീട്ടു തടങ്ങളിലും, അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വീട്ടു തടങ്ങളിലും അതുപോലെ ചെറിയൊരു കൃഷി സ്ഥലമെങ്കിലും ആക്കിയിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ അവിടെ തന്നെ കൃഷി ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം. അങ്ങനെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അവർ വന്നിട്ട് ഇങ്ങനെ പച്ചക്കറി വാങ്ങാറുണ്ടോ?
1: ആ പച്ചക്കറി അത്യാവശ്യം വാങ്ങിക്കാറുണ്ട്.
0: ഇപ്പോൾ ഈ ഒരു വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെയാണോ?
1: നാടൻ പച്ചക്കറികൾക്ക് വൻ ഡിമാൻഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിലെല്ലാം പോകേണ്ട വിട്ട് ഞങ്ങളോട് ഇപ്പോൾ ഒരു മാസം മുമ്പേ പറഞ്ഞ് ഏൽപ്പിക്കും ഒരു മൂത്ത കൊല ഒന്ന് റെഡിയാക്കി വെക്കണം.
0: അപ്പോൾ
1: ആ സമയത്ത് അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ട് അവർ വന്നിട്ട് പിന്നെ കൃഷിയിടത്തു നിന്ന് തന്നെ അവർ വന്നിട്ട് കളക്ട് ചെയ്ത് പോകും
0: അല്ലേ. ഓക്കെ. നേരത്തെ പറഞ്ഞു മെലഡീസ് ആണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം, പാട്ടുകളിൽ മെലഡീസ് ആണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം. ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതിലൂടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: എനിക്ക് മോഹൻലാലിന്റെ വടക്കുന്നാഥ് സിനിമയിലെ കളവും തരാം ഭഗവാനൻ മനസ്സും തരാം ആ ഒരു പാട്ട് നല്ലൊരു ഇഷ്ടമാണ്.
0: നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഗാനമാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ അല്ലെ ഒരു സിനിമയായിരുന്നു വടക്കുന്നാഥൻ. നമ്മുടെ ഈ ഒരു കണ്ണൂർ പ്രദേശങ്ങളൊക്കെ തന്നെയായിരുന്നു ഷൂട്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെ,
1: മടൈപ്പറയൊക്കെ.
0: അതെ അതെ അതെ. അപ്പൊ ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ചേട്ടന് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും സ്റ്റുഡിയോയിൽ വന്നതിലും ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിലും വളരെ സന്തോഷമുണ്ട്. കൂടെ ഇപ്പം പത്നി കൂടെയുണ്ട്, സജിഷ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വിശേഷം നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. ഏതായാലും ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമുക്ക് ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം ഇപ്പോൾ ആസ്വദിക്കാം. താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നേരത്തെ അജയ്ഷേട്ടന്റെ വിശേഷങ്ങളാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ പത്നി കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
1: എന്റെ പേര് സജിഷ. അജയ്ഷാണ് ഹസ്ബൻഡ്. രണ്ട് മക്കളാണ്, അൻവിത, അക്ഷജ്. പിന്നെ കൂടെ അമ്മയാണ് ഉള്ളത്, ഹസ്ബൻഡിന്റെ അമ്മയാണ്. മക്രേരിയാണ് വീട്. ഞാനിപ്പോ ചക്കരക്കല് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സി എസ് സി നടത്തുവാണ്. കാരുണ്യ സി എസ് സി ജനസേവന കേന്ദ്രം ചക്കരക്കല്ലാണ്.
0: ചക്കരക്കല്ല് എവിടെയാണ്?
1: ചക്കരക്കല്ല് ഹോസ്പിറ്റൽ റോഡിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിൽ.
0: എങ്ങനെ പോകുന്നു?
1: നന്നായിട്ട് പോകുന്നു.
0: ചേച്ചിയുടെ ശരിക്കുള്ള വീട് എവിടെയാണ്?
1: എന്റെ വീട് മേലച്ചൊവ്വയാണ്.
0: മേലച്ചൊവ്വ. അപ്പോ കല്യാണം കഴിച്ചു വന്നതാണ്?
1: അതെ, മക്രേരി.
0: ഓക്കെ, എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ? എങ്ങനെയായിരുന്നു? അറേഞ്ച് മാരേജ് ആണോ അതോ?
1: ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ലവ് മാരേജ്.
0: ലവ് മാരേജ്. എങ്ങനെയാണ് ആ ഒരു, ഒന്ന് പറയാമോ?
1: ഇവര് മുന്നേ ചക്കരക്കല്ല് അമൃത കോളേജിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയതാണ്.
0: ഓക്കെ, അങ്ങനെ കണ്ടു വന്ന്. എങ്ങനെയാണ് വീട്ടിൽ വന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്? അല്ലെങ്കിൽ വല്ല വിവാദമൊക്കെ ആയായിരുന്നു?
1: ഭയങ്കര വിവാദമായിരുന്നു.
0: ആണല്ലേ? ഓക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഒരുപാട് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇന്റർകാസ്റ്റ് ആയിട്ടൊക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല, അല്ലെ, പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോ വിവാഹമായിട്ട് കഴിഞ്ഞു. എങ്ങനെ ഗംഭീരമായിട്ടായിരുന്നോ കഴിഞ്ഞ എല്ലാവരും വീട്ടുകാരൊക്കെ? ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എങ്ങനെയാണ് ജീവിതമൊക്കെ? എങ്ങനെ മുന്നോട്ട് പോകുന്നു?
1: സുഖമായിട്ട്
0: പോകുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു. രാവിലെ ജോലിക്ക് വരണം. അപ്പോ നേരത്തെ കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അവരെ സ്കൂളൊക്കെ വിട്ടിട്ട് വരാനുള്ള ഒരു സമയം കിട്ടാറുണ്ടോ?
1: അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോവാറ്.
0: ഓക്കെ, സ്റ്റാഫ് നേരത്തെ വന്ന് ഷോപ്പ് തുറക്കും. ഓക്കെ, ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടാവല്ലോ? വായന, അതുപോലെ തന്നെ കവിത കേൾക്കുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: സിനിമ അങ്ങനെ കണ്ടിരിക്കാനുള്ള സമയം കിട്ടാറില്ല. നേരത്തെ പറഞ്ഞു, ജോലി തിരക്ക്, വീട്ടിലെത്തിയ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. കൂടെ ഹസ്ബൻഡിന്റെ കൂടെ കൃഷിയില്
0: ാണ് അത് വേണം. അങ്ങനെയാണല്ലോ അല്ലേ, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെ സഹകരണം ഇല്ലാതെ നമുക്കൊരു എന്തായാലും ഒരു സ്ഥാപനമായിട്ടാണ്
1: ചെയ്യുന്നത്. മോളും കൂടും.
0: മോളിപ്പത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.

0: ശങ്കരവിലാസം. ഏത് സ്കൂളാ?
1: ശങ്കരവിലാസം, മക്രേരി ശങ്കരവിലാസം.
0: ശങ്കരവിലാസം അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് അറിയാലോ അല്ലെ,
1: മക്രേരി
0: അമ്പലം. കഴിഞ്ഞ ഇപ്പം ശ്രീകുമാരൻ തമ്പിയാണ് അവിടെ ഇപ്പം അല്ലെ അകണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എത്തിയിരുന്നത്. അതിന് മുന്നേ വി ദക്ഷിണാമൂർത്തിയായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ വന്നിട്ട് അദ്ദേഹത്തെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ശ്രീകുമാരൻ തമ്പി വന്നപ്പോ അവിടെ പോയിരുന്നോ?
1: പോയിട്ടുണ്ടായിരുന്നു.
0: അദ്ദേഹം ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു സംഗീതജ്ഞനാണ്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റുക പറയുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ട്?
1: മെലഡീസ് തന്നെയാണ് കൂടുതലും.
0: പാട്ട് പാടാനുള്ള ചെറുതായിട്ടെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടാറില്ലേ, അതുപോലെ പാട്ട് നന്നായിട്ട് ആസ്വദിക്കും. എത്ര പാട്ടുകളാണ്? മെലഡീസ് തന്നെ ആരുടെ പാട്ടാണ് കൂടുതലും കേൾക്കാറ്?
1: ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകള്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത പാട്ടുകളാണ്. കാരണം അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പാട്ടുകളാണ് അദ്ദേഹം മിക്ക പാട്ടുകളും ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണോ ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എന്റെ മനസ്സിലൊരു പാട്ടുണ്ട്, അത് ഞാൻ പറയാം.
0: ഏത് പാട്ടാണ്? പറഞ്ഞോളൂ.
1: മൗനം സ്വരമായി.
0: മൗനം

0: എന്നാണ് തോന്നുന്നത്. അതിന്റെ വരികൾ അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ? നല്ലൊരു പാട്ടാണ്. ജയറാം നായകനായിട്ട് വന്ന ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഈ ഗാനം ഇഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഇല്ല, എനിക്കെന്തോ ആ പാട്ടിനോട് കൂടുതൽ ഇഷ്ടം. അത്
0: കാരണം അതിലെ വരികളൊക്കെ നല്ല എന്താ പറയാ,
1: ജീവിതവുമായിട്ട്
0: തട്ടിച്ചു നോക്കുമ്പോ അല്ലേ, നമ്മളുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നാറുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ട് തെരഞ്ഞെടുത്തത് അല്ലേ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടി തന്നെ, വേറെ ആർക്കാ?
0: തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഗാനം കേൾപ്പിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു കൃഷിയിൽ സഹായിക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതലും കിട്ടുന്ന ഒരു സമയം ഏതൊക്കെയാണ്?
1: വളരെ കുറവാണ്.
0: കുറവാണ് കാരണം നിങ്ങൾക്ക്
1: ചിലപ്പോ ഞാൻ വൈകിട്ട് വരുന്നതിലും മുന്നേ ജോലിക്ക് പോകും.
0: അപ്പൊ എങ്ങനെയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ രാവിലെ? അവിടെ നിങ്ങൾക്ക് ക്യാൻറ്റീൻ മറ്റോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ
1: സ്ഥാപനങ്ങളിൽ
0: ഫുഡ് കൊണ്ടു വീട്ടിൽ നിന്ന് കൊണ്ടുപോകണോ അവിടെ നിന്ന് കഴിക്കുകയാണ് നിങ്ങളോ?
1: ഞാൻ കൊണ്ടുപോകും.
0: കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് അതിനുശേഷം നമ്മുടെ ഭക്ഷണമൊക്കെ പൊതിഞ്ഞെടുത്ത് അങ്ങനെയാണ് ജോലിക്കേക്ക് വരുന്നത്. അപ്പൊ മൂപ്പര് വൈകുന്നേരമാണോ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അല്ലെ, ജോലി കഴിഞ്ഞ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുമോ?
1: ഇല്ല ഇല്ല
0: ഇല്ല, നേരെ വീട്ടിലേക്കാണോ?
1: ചില സമയത്ത് വരും, ഓഫീസിലോട്ട് വരും.
0: ഓക്കെ. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തിപ്പെട്ടത്. എവിടെ പോയിട്ടായിരുന്നു വരുന്നത്?
1: ഞങ്ങൾ ഇവിടെ മുതുകുറ്റിപ്പോയിൽ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ, അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്. അവിടെ പോയി വരുന്ന വഴിക്ക് ഇവിടെ മലബാറിന്റെ ബോർഡ് കണ്ടു, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്.
0: അങ്ങനെയാണ് ഒന്ന് വന്ന് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലെത്തിയത്. ഓക്കെ. ഇവിടെ വന്നപ്പോ എന്ത് തോന്നി?
1: ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്, ഭയങ്കര കമ്പനി ആയിട്ടാണ് എല്ലാരും പെരുമാറിയത്. ഭയങ്കര സന്തോഷം.
0: കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടാറില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം, ചിലവര് നന്നായിട്ട് പാടുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ കഥകൾ എഴുതുന്നവരുണ്ടാവാം. അപ്പൊ അവരുടെ ഒക്കെ കഴിവുകൾ ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള വേദി നമ്മൾ റേഡിയോ മലബാർ എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു വർക്ക് ചെയ്യണമെന്ന്, ഏത് സ്ഥാപനമാണോ ശരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ?
1: സി എസ് സി ആണ്, കോമൺ സർവീസ് സെന്റർ ആണ് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് കാരുണ്യ സി എസ് സി, നമ്മളൊരു പേര് കൊടുത്തു വന്നു കാരുണ്യ സി എസ് സി എന്നാണ്. ലൊക്കേഷൻ വരുന്നത് ചക്കരക്കല്ല് ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിലാണ്. അക്ഷയുടെ വർക്കുകൾ തന്നെയാണ് വരുന്നത്.
0: സെയിം, അതായത് അക്ഷയിൽ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി? ഒരേ ഫീസ് തന്നെയാണോ രണ്ടിലും വരുന്നത്? വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ആ ഒരു ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. സ്വന്തം സ്ഥാപനമാണോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തിട്ടാണോ?
1: വാടകയ്ക്കാണ്, റൂം റെന്റിനാണ്.
0: അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഏതായാലും അജയ് ഷേട്ടനും സജി ഷേക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അതോടൊപ്പം ചേച്ചി ആവശ്യപ്പെട്ട ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മൗനം സ്വരമായി എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. അപ്പൊ നമുക്ക് ഇന്ന് നാട്ടിലെ പാട്ടിലേക്ക് രണ്ടു പേരെ കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. എന്റെ പേര് രാഘവൻ.
1: രാഘവൻ,
2: രാഘവൻ
1: എവിടുന്നാ?
2: കാഞ്ഞിലേരിയിൽ നിന്ന് വരുന്നു.
1: കാഞ്ഞിലേരി,
2: കാഞ്ഞിലേരി.
1: രണ്ട് കാഞ്ഞിലേരി ഉണ്ട്, ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി ഉണ്ട്, ശിവപുരം കാഞ്ഞിലേരി. എന്താ ചെയ്യുന്നത് രാഘവേട്ടൻ?
2: ഞാൻ ഇത്രയും കാലം പെരുതേരി പണിയെടുത്തത്, അപ്പൊ ഇപ്പോഴും കുറച്ചായിട്ട് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഭാര്യയുണ്ട്, മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരൊക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി.
2: ഭാര്യയുടെ പേര് അജിത, മകന്റെ പേര് വിഷ്ണുപ്രിയൻ, ഭാര്യയുടെ പേര് നിവിത.
1: അപ്പൊ രാഘവേട്ടൻ കാഞ്ഞിലേരിയിൽ നിന്ന് ഇപ്പൊ എവിടത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞേ?
2: അതായത് നരവൂര് തൃക്കണ്ണാപുരം.

0: തൃക്കണ്ണാപുരത്തിൽ നിന്ന് കാഞ്ഞിലേരിയിലേക്കാണ് മാറിയത്.
1: കാഞ്ഞിലേരിയിലേക്കാണ് മാറിയത്. ഓക്കെ, എന്താണ് തൃക്കണ്ണാപുരത്ത് നിന്ന് കാഞ്ഞിലേരിയിലേക്ക് വരാൻ കാരണം?
0: അത് അച്ഛൻ ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പൊനം കൊത്താൻ പോകുന്ന സമയത്ത് അവിടെ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് അമ്മേൻ്റെ തറവാടായ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി. എന്നിട്ട് അവർ പിന്നെ പൊനം കൊത്താൻ വേണ്ടി പേരിട്ടി മട്ടന് മാട്ടറാ ഭാഗങ്ങളിലേക്ക് പൊനം കൊത്താൻ വേണ്ടിട്ട് പോയി.
1: ഓക്കെ, പനം കുത്താൻ
0: പൊനം, അതായത് പൊനം വാളുക കുത്തുക എന്ന് പറഞ്ഞാല് കാട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുക,
1: പുനഃകൃഷി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോഴും ചെയ്യുന്നുണ്ടോ
0: പുനഃകൃഷി?
1: അപ്പൊ പിന്നീട് അതാരും കൊണ്ടുപോയിട്ടില്ല.
0: പിന്നെ നമ്മളിവിടെ വന്ന് ഇവിടെ വന്നതിന് ശേഷം പിന്നെ വലിയേട്ടൻ ഈ അവിലിടിക്കും, അതായത് നെല്ല് വറുത്തെടുത്തിട്ട് അവിലാക്കി മാറ്റിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം. പിന്നെ വലിയേട്ടൻ അത് വിട്ടിട്ട് പിന്നെ കല്ല് കൊത്താൻ പോയി.
1: അപ്പൊ ചേട്ടനും കല്ലുകൊത്തിന്റെ ഫീൽഡിലേക്ക് വന്നു?
0: അല്ല, ഞാൻ കൊത്തല്ല, ഞാൻ
1: പെരുതേരിപ്പണി. ഓക്കെ, അപ്പൊ ഒരുപാട് വർഷം ഈ പെരുതേരിപ്പണി ഇങ്ങനെ എടുത്തു?
0: 35-40 വർഷത്തോളം പെരുതേരിപ്പണി എടുത്തു. വയ്യാതായി, അതുകൊണ്ട്
1: സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ഈ സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്, വാഴയുണ്ട്.
1: വാഴ
0: വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചില കൃത്രിമ പണികളെടുക്കും, അതായത് പിന്നെ ഈ മാനിനെ ഉണ്ടാക്കുക, മുയലിനെ ഉണ്ടാക്കുക, വാഴപ്പഴങ്ങൾ ഉണ്ടാക്കുക, അതെല്ലാം.
1: ഏതിനെ കൊണ്ട്? ഈ മണ്ണിനെ കൊണ്ട്?
0: മണ്ണിനെ കൊണ്ട്, സിമെന്റ് കൊണ്ട്, പിന്നെ ഈ തെർമാക്കോള് കൊണ്ടെല്ലാം അതിലുണ്ടാക്കി
1: വെച്ചിട്ടുണ്ട്.
0: ആ, വീട്ടിൽ വെച്ചിട്ടുണ്ട്.
1: ഓക്കെ, അത് ആർക്കെങ്കിലും
0: കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, ഇങ്ങനെ
1: വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി. ഓക്കെ, അപ്പോ അത് ഇഷ്ടമാണ്, അത് ചെയ്യാൻ
0: ഇഷ്ടമാണ്.
1: ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇപ്പോഴും ഞാൻ ഒരു മയിലിനെ ഉണ്ടാക്കിയിട്ട് പഴുതിയാക്കി വെച്ചിട്ടുണ്ട്.
1: ഒരു ദിവസം എത്ര ഉണ്ടാക്കും? അല്ലെങ്കിൽ ഓരോ അങ്ങനെയൊന്നും ഇല്ല,
0: തോന്നുമ്പോഴും
1: അത് പൂർത്തീകരിക്കുന്നത് വരെ അവിടെ ഇരിക്കും.
0: അങ്ങനെയൊന്നുമില്ല, അത് ഇപ്പൊ ഒരു ദിവസം കൊണ്ടൊന്നും പൂർത്തീകരിക്കുന്നില്ല. പിന്നെ അങ്ങനെ അത്രയും അതിനായിട്ട് മെനക്കെട്ടിട്ട് ഇരിക്കലില്ല. അതാണ് ചുരുക്കം.
1: അത് ശരി. ഇതിന്റെയൊക്കെ വേളകളിൽ സിനിമയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? കാണാറുണ്ടോ?
0: സിനിമ കാണൽ കുറവാണ്.
1: പണ്ടോ?
0: പണ്ട്, പിന്നെ ചെറുപ്പകാലങ്ങളിൽ ഇവിടുന്ന് കായലേരി നമ്മള് 4-5 ചങ്ങായിമാർ ശനിയാഴ്ച ദിവസം പോകും. അവിടെ തലശ്ശേരി പോയിട്ട് 4-5 സിനിമ കണ്ടിട്ട് ഞായറാഴ്ച രാത്രി തിരിച്ചെത്തുള്ളൂ.
1: ഒരു ദിവസം തന്നെ 4-5 സിനിമ ആണോ?
0: ശനിയാഴ്ച പോയിട്ട് നമ്മള് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങും.
1: അല്ല, ഈ ഒരു സിനിമ തന്നെയായിരിക്കും.
0: 5 ടാക്കീസ് ഉണ്ട്.
1: ഓ, അങ്ങനെ അവിടെ തന്നെയുള്ള 5 ടാക്കീസ്? ഞാൻ ഒരു ടാക്കീസിൽ 5 സിനിമ?
0: അല്ല, 5 ടാക്കീസ് ഉണ്ട്. നമ്മള് ഇവിടുന്നെല്ലാം കൂടി പൈസയിൽ സ്വരുവിച്ചിട്ട് 4-5 ആള് കൂടി ഒന്നിച്ചാ പോവാ. ഒന്നിച്ച് പോയിട്ട് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ
1: കിടന്നിറങ്ങും.
0: പിറ്റേന്ന് അവിടെ എല്ലാം ചുറ്റി കടപ്പുറത്തെല്ലാം ചുറ്റി കറങ്ങിയിട്ട് പിറ്റേന്ന് ഞായറാഴ്ചത്തെ മോർണിംഗ് ഷോ, പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് നടന്നു വരും. നടന്നിട്ടേ വരുവ.
1: അല്ല, അതൊരു അനുഭവം തന്നെയാണല്ലേ. ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത് ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു അനുഭവം. ഒരുപാട് പേര് കൂടിയിട്ട് ഫാമിലി ആയിട്ടോ
0: പോകാറുണ്ടോ?
1: ഈ ഫ്രണ്ട്സിന്റെ കൂടെ?
0: അന്ന് അതായത് ഒരു ചെറിയ പ്രായത്തില്.
1: ഏതൊക്കെ സിനിമകളെ കണ്ടിട്ടുണ്ടാവും? ഇപ്പൊ ഓർമ്മയുണ്ടോ?
0: ചെറുപ്പത്തിൽ കണ്ട സിനിമ ഇപ്പൊ ഓർമ്മയുണ്ട്, മറ്റുള്ളതും ഓർമ്മയില്ല. ആദ്യം കണ്ട സിനിമ സീതയാണ്.
1: സീത
0: കൂത്തുപറമ്പ് ശ്രീവത്സ ടാക്കീസിലാണ് അന്ന് തുടങ്ങിയത് സിനിമ. അന്ന് ഞാൻ
1: കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഒരു നല്ലൊരു അനുഭവമാണ് നിങ്ങളെ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഭക്ഷണമൊക്കെ?
0: ഭക്ഷണമെല്ലാം പിന്നെ ഹോട്ടലിൽ നിന്നെല്ലാം ചായയെല്ലാം കുടിക്കുന്ന അത്രയല്ലേ ഉള്ളൂ.
1: ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ചേട്ടന് താല്പര്യമുണ്ടോ?
0: ഭക്ഷണം പാകം ചെയ്യാൻ ഒരു സമയത്ത്, അതായത് സ്കൂൾ വിട്ടതിന് ശേഷം ഞാനൊരു 6-7 വർഷം എടപ്പഴശ്ശിയിൽ കച്ചവടം നടത്തിയിരുന്നു, ഹോട്ടൽ കച്ചവടം.
1: എടപ്പഴശ്ശി,
0: അതായത് ആ സമയത്ത് ഇവിടെ എടപ്പഴശ്ശി അന്താട്ടിന്റെ മകനില്ല, ഇവിടെ
1: രാമകൃഷ്ണൻ
0: അവരെല്ലാം മകൻ്റെ എൻ്റെ അടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് സ്ഥിരമായിട്ട്.
1: അന്താട്ടിന്റെ പിന്നെ എന്താ ഹോട്ടലിന് മാറി?
0: പിന്നെ എനിക്ക് ഈ പെരുതേരി പണി ഇവിടെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവിടെ ഹോട്ടലിൽ പണിയെടുത്ത് പിന്നെ പെരുതേരി മാറിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, എന്നെ കൂടി കൂട്ടുവന്ന് അന്ന്, അതായത് പിന്നെ അവർക്കൊന്നും മറ്റുള്ളവരെ ജോലിക്ക് കൂട്ടുന്ന അത്ര ഇഷ്ടമല്ല, അവരെ പേര് പോയി പോകുന്നുള്ളത് കൊണ്ടായിരിക്കണം.
1: അഥവാ നിങ്ങളായിട്ട്
0: ഉയർന്നു പോയിരുന്നുള്ളതല്ലേ. അങ്ങനെ ഒരാളോട് കൂടി ചോദിച്ചപ്പോൾ അയാൾ എന്തിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരെ കൂട്ടത്തിൽ കുറച്ച് പണിക്കാർ വേറെ ചെത്തുകാറുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഓറോട് ഒരു സമ്മതം കിട്ടിയ ബാക്കി നമ്മളായിക്കോളൂ. അങ്ങനെ നിത്യ ശല്യമായപ്പോൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യപ്പോ പറഞ്ഞു. അന്നേരം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് മകുന്ന് സാധനം എൻ്റെ എടുക്കേണ്ടി നാളെ മുതൽ വരും എന്ന് പറയും. അപ്പോൾ 10 മണി വരെ പിന്നെ അവർക്ക് ചായ എല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമെല്ലാം പെങ്ങളും മരുകളുണ്ട്, അവരായിക്കോളൂ. ഞാൻ പോയിട്ട് ഇവരെന്ന് വെച്ച് പണിയാണ്.

0: പണിയെടുത്ത് ഉച്ചക്ക് ചോറ് കൊടുക്കുമ്പോൾ അവർ ചോറൊന്നും നമ്മൾ വരുമ്പോൾ അവരൊന്നിച്ച് വരും, പിന്നെ അന്ന് പോവില്ല. അങ്ങനെ പോയിട്ട് ഒരു രണ്ട് വീടിൻ്റെ പണിയെടുക്കുന്നവരെ അവർക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവർ വേറെ വീട് എടുക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയി. അപ്പോഴൊക്കെ എനിക്ക് ഒരു വീടെടുക്കുക, സ്വന്തമായിട്ട് വീടെടുക്കണമെന്ന് നല്ല ആഗ്രഹം വന്നു. അതായത് 1978 സ്കൂൾ വിട്ടിട്ട് ഒരു 5 വർഷം മറ്റേ ആയിട്ടുള്ളൂ.
1: എത്ര വരെ പഠിച്ചു?
0: 10ാം ക്ലാസ്സിൽ തോറ്റു.
1: തോറ്റു പിന്നെ അങ്ങോട്ട് പോയില്ല? പഠിക്കാൻ ശ്രമിച്ചതും ഇല്ല.
0: പഠിക്കാൻ എനിക്ക് അത്ര പോരാ, ഞാൻ ഇംഗ്ലീഷിലും കണക്കും വളരെ മിസ്റ്റേക്കാണ്. പഠിച്ചാലും പറഞ്ഞാൽ വളരെ ചിത്ര, അതൊന്നും ആരോടും പറയാറ്.
1: ആ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ?
0: അതിനുശേഷം പിന്നെ എനിക്ക് ഇത് കിട്ടാതപ്പോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു 100 നൂറ്റമ്പ കല്ല് കൊത്തി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടാവശ്യത്തിന്, ഞാനത് ഇനി എത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സമ്മതത്തോടു കൂടി ഞാൻ അതിൻ്റെ പണി തുടങ്ങി. അപ്പോൾ എനിക്ക് ഏകദേശം തോന്നി കല്ലിൻ്റെ 6 വശത്ത് കല്ല് എത്തണം. അങ്ങനെ അതിൻ്റെ കണക്ക്, എനിക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എത്തി വെച്ചു. അവസാനം പിന്നെ ആരെയും കിട്ടിയില്ല. പിന്നെ ഒരു നണിയൂരിലൊരു ഒരു മേസ്രീൻ കിട്ടി. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അടുക്ക് ഇപ്പോൾ ആളുണ്ട്, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാധനോട് പറഞ്ഞ്, ഇനി വരുന്നിട്ട് പോരി, എനിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളൊന്നിച്ച് പോയപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു വിസ വന്നു. പെട്ടെന്ന് വിസ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനെ ഒരു പറ്റൽ പറ്റിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വിസക്ക് കൊടുത്തിട്ട് പാസ്സായിട്ട് വന്നിട്ടുണ്ട്, 2 മാസം കൊണ്ട് എനിക്ക് പോകണം, എന്താ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കണക്കല്ല എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ 2 മാസം കൊണ്ട് ഒരുവിധം അപ്പോഴേക്കും പുള്ളി 5 വീട്ടിന് തറ കെട്ടിയിട്ടുണ്ട്, അതിന് പണിയെടുത്ത് കൊടുക്കണ്ടേ. പൈസ മിക്കവാറും പുള്ളി വാങ്ങുകയും
1: ചെയ്തിട്ടുണ്ട്.
0: എന്നോട് പറഞ്ഞു, ഇങ്ങനെയായിട്ട് പൈസ ഒന്നും ഇല്ല, എന്താ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, കണക്ക് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുത്തോളൂ, എനിക്ക് പൈസ വേണ്ട, എനിക്ക് പണിയല്ലേ വേണ്ട. അങ്ങനെ അപ്പോൾ എനിക്കൊരു സംശയം, എന്നെ അറിയാത്തവർക്ക് എങ്ങനെയാണ് അവർ പണിയരുവാ, എനിക്ക് അവരെയല്ലേ ഏൽപ്പിച്ചിന്. അവർ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് പറയാനിട്ട് അങ്ങനെ വരുത്തി. അങ്ങനെ 4-5 വീട്ടിൻ്റെ പണി പൈസ ഇല്ലാതെ ഞാൻ ചെയ്തു. പൈസ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പൈസ എല്ലാം പുള്ളി വാങ്ങിയിന്, പക്ഷെ എനിക്ക് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പൈസ ഇല്ലാതെ എടുത്തപ്പോൾ പണിയും കയറി വരുമ്പോൾ അവർ കുറച്ചും പൈസ തരും. പണിയെടുത്തിട്ട് പോകും, പൈസ ഇല്ലാണ്ട് പോകാൻ ശരിയില്ല
1: വിചാരിച്ചിട്ട് തരും.
0: അന്ന് 2 രൂപയാണ് ഒരു കല്ല്, 2 രൂപ അത് ആഴ്ചക്ക് ഒരിക്കലേ അവർ തരും. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലാസ്റ്റിൽ ഞാൻ പിന്നെ 2-3 വീടുകളിലെല്ലാം എടുത്തപ്പോൾ അവർക്ക് തൃപ്തിയായി. അങ്ങനെ ഓരോരുത്തരോരുത്തർ മാറി മാറി വന്ന് ഞാൻ അവസാനം ശിവരത്തുള്ളൊരു ശ്രീധരൻ നിറഞ്ഞൊരു മേശ്രീൻ്റെ ഒന്ന് ചെത്തിപ്പോയി. പുള്ളി നല്ല പണിക്കാരനായിരുന്നു. പുള്ളി എനിക്ക് എല്ലാ കണക്കും പറഞ്ഞെന്ന്. അതിലിടക്ക് അന്താട്ടിൻ്റെ ഇടയ്ക്കെല്ലാം കുറച്ചെല്ലാം പോയിട്ട് പണി എടുത്തിന്, കണക്കെല്ലാം പറഞ്ഞെന്ന്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇരിട്ടിയിൽ ഒരു സ്ഥലത്ത് വട്ടിയറ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് പുള്ളി ഒരു വീട്ടുകാരനെ എടുക്കുന്നത്, അതായത് കല്ലോറത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ, നാണമാഷം എന്ന് പറഞ്ഞാൽ, വീട്ടിൻ്റെ പൈസ ഇവൻ വാങ്ങിച്ചു വീടെടുത്തേരാന്ന്. വീടെടുക്കാൻ പോയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഇങ്ങനെയൊരു വിഷമമുണ്ട്, എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് എടുത്തോളൂ നിങ്ങളെ സംബന്ധിച്ചാൽ. അങ്ങനെ പൈസ ഇല്ലാതെ അവിടെയും
1: പണിയെടുത്തു.
0: പക്ഷെ അവർ കൃത്യമായിട്ട് പൈസ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പൈസ എല്ലാം വാങ്ങിന്, പക്ഷേ നീ പൈസ പണിയെടുത്തിട്ട് പോയിട്ട് പോകുമ്പോൾ പൈസ തരാണ്ട് പറ്റില്ല. അവരും കൃത്യമായിട്ട് പൈസ തന്നെ. പിന്നെ അങ്ങോട്ട് അവിടെ തന്നെ ഒരു 35 വർഷക്കാലം ആ ഭാഗങ്ങൾ തന്നെ
1: എൻ്റെ
0: നാട്ടില്. ആ നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നും പണിയെടുക്കുന്നതായിട്ട് അവർക്ക് ആർക്കും ബില്ലിങ്ങനെ അറിയില്ല. ഈ മാഷ പണിയെല്ലാം വേറെ ആളെടുത്തിന്, പക്ഷെ നമുക്ക്
1: മാഷ അറിഞ്ഞിട്ടില്ല ഒരു മേസ്ത്രി ആണെന്ന്.
0: അറിയായിരിക്കും. ഞാൻ ആ ഭാഗത്ത് തന്നെ 35 വർഷം. എനിക്ക് രാവിലെ ഇടുന്ന 6 മണിക്ക് പോയാൽ ഞാൻ രാത്രി 8 മണിക്ക് എത്തും. ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ ഞാൻ അറിയില്ല അവിടെ എത്തിയിട്ട്.
1: ഓക്കെ, ആ ഭാഗത്താണ് കൂടുതലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പണ്ട് കാലത്തെ പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം.
0: അതാണ് പഴയതാണ് ഏറ്റവും ഇഷ്ടം. സീരിയലിലെ ഒരു പാട്ടുണ്ട്,
1: ആദ്യം കണ്ട ചിത്രത്തിലെ പാട്ടിനെ കേൾക്കാം. ഓക്കെ, പാട്ട് പാടുന്നോ?
0: പാട്ട് ഇപ്പോഴില്ല എനിക്ക്, പോരാ മാനസികമായിട്ട്. ഞാൻ എത്രയൊരു ആശുപത്രിയിലായതുകൊണ്ട് ഒരു എല്ലാ ക്ഷീണത്തിലായിട്ട്.
1: ഓക്കെ, അതുകൊണ്ട് പാട്ട് പാടുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് സീതയിലെ നല്ലൊരു പാട്ട് ചേട്ടന് വേണ്ടി കേൾപ്പിക്കാം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമുക്ക് രാഘവേട്ടന്റെ കൂടെ വന്ന മാഷിനെ പരിചയപ്പെടാം. മാഷി പേര് പറഞ്ഞോളൂ.
1: വാസുദേവൻ നമ്പൂതിരി.
0: വാസുദേവൻ നമ്പൂതിരി കാഞ്ഞിലേരി തന്നെയാണ്.
1: കാഞ്ഞിലേരി തന്നെയാണ് വീട്. ഞാൻ ആദ്യം ഹൈസ്കൂൾ മാഷായിരുന്നു. അത് പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം ഹയർ സെക്കൻഡറി, അതായത് പ്ലസ് ടു അധ്യാപകനായി. പ്ലസ് ടു ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ വയനാട്, പഴയ കാസർഗോഡ്, അങ്ങനെയുള്ള ജില്ലകളിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്തത് കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ടാണ്.
0: എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്?
1: 31 കൊല്ലം നന്നായിട്ടുണ്ടാവും. മാത്രമല്ല ഞാൻ പല ഈ ടെക്സ്റ്റ് ബുക്ക് റൈറ്റർ ആയിരുന്നു. ഇംഗ്ലീഷിന്റെ പാഠപുസ്തകം, അതായത് 5-ാം ക്ലാസ് മുതൽ 11-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തക രചയിതാവായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ 14 ജില്ലകളിലും ഈ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഓരോ സ്കൂളിലും പോയി ക്ലാസ് എടുത്ത് ആ കുട്ടികളുടെയും അധ്യാപകരുടെയും പുസ്തകത്തിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം തേടേണ്ടെന്ന് ഉത്തരവാദിത്വം എനിക്കാണ് ഉണ്ടായത്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ മമ്പറത്തുള്ള ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായിരുന്നു. അതുകൊണ്ട് തന്നെ CBSEയുടെ ടീച്ചർ ട്രെയിനറായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും അധ്യാപക പരിശീലകനായിട്ട് പോകേണ്ടി വന്നു.
0: ഇപ്പോഴും ചെയ്യുന്നുണ്ടോ CBSE?
1: ഇപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. കാരണം പ്രായം കൂടി. മാത്രമല്ല നമുക്ക് ആരോഗ്യം വേണ്ടതുപോലെ ഇല്ല എന്നാണ് എനിക്ക് ആ കുടുംബക്കാർ പറയുക. കാരണം എന്താ വെച്ചാൽ ഒരു അധ്യാപക പരിശീലകൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 മണിക്കൂർ ഒരേപോലെ കണ്ഠക്ഷോഭം ചെയ്യേണ്ടതാണ്.
0: അതെ അതെ.
1: അപ്പം അത് ആരോഗ്യത്തിന് നമുക്ക് വളരെ ഹാനികരമാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഇതിനെല്ലാം നമുക്കൊരു സമാപ്തി വേണമല്ലോ. അപ്പോൾ എനിക്ക് 75 വയസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ നിർത്തിയിട്ടാവുള്ളൂ. എന്നാലും അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്.
0: ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയുണ്ട് റിട്ടയർഡ്?
1: എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവുമില്ല. കാരണം എന്താ വെച്ചാൽ ആരോഗ്യപരമായിട്ടും വിഷമമില്ല, സാമ്പത്തികമായിട്ടും വലിയ വിഷമമില്ല. കാരണം ഞാൻ ഉദ്യോഗസ്ഥനായ പെൻഷൻ പറ്റിയ ആളാണ്, എൻ്റെ വൈഫും പെൻഷൻ പറ്റിയ ആളാണ്, എൻ്റെ അമ്മക്കും പെൻഷൻ ഉള്ളതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടും വലിയൊരു വിഷമമില്ലാണ്ട് ജീവിക്കുന്നു.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഇപ്പം ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 2 കുട്ടികളെ

0: കല്യാണം കഴിച്ചു കൊടുത്തു. ആ കുട്ടികളും അപകടമില്ലാതെ മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട്.
1: അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
0: അവര് രണ്ടുപേര്, ഒരാള് ഗവൺമെന്റ് ആശുപത്രിയിൽ, ഇവിടെ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറാണ്, ഗവൺമെന്റ് ആശുപത്രിയിൽ കാഞ്ഞങ്ങാട്. മറ്റേയാള് സ്വന്തമായിട്ട് മയ്യിൽ ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ട്.
1: അവര് രണ്ടും പെൺമക്കളാണോ?
0: പെൺമക്കൾ, രണ്ടും പെൺമക്കളാണ്. അവർ സെറ്റിൽഡാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുട്ടികളുടെ സാന്നിധ്യം തുലവും കുറവാണ്.
1: അതെ, ഇപ്പോഴും കണ്ടുവരുന്നതും മാഷേ തന്നെയല്ലേ, ആരും പ്രതീക്ഷിക്കാൻ പാടില്ല
0: എന്നാണല്ലോ.
1: നമ്മളെ നമ്മളെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഇപ്പോ റിട്ടയർഡിന് മുന്നേ ഉള്ള സ്കൂളിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു?
0: സ്കൂൾ നല്ല, ഞാൻ പറയാം, ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായതുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തുകൊണ്ട് ധാരാളം അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ആരോഗ്യകരമായ അനുഭവങ്ങളാണ്. നല്ല കുട്ടികളായിട്ടും നല്ല അധ്യാപകരായിട്ടും അതുപോലെ തന്നെ മോശം കുട്ടികളിൽ നിന്നില്ല, അനുസരണ കുറവുള്ള പഠിക്കാൻ മിടുക്കന്മാരല്ലാത്ത കുട്ടികളായിട്ടും എല്ലാം തന്നെ ധാരാളം ഒന്നിച്ച് മിംഗിൾ ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും അവസരം ഉണ്ടായിട്ടുണ്ട്.
1: മാഷക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ പാട്ടിലൂടെ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: നമുക്ക് ചങ്ങമ്പുഴയുടെ കവിതകൾ, രമണനം പോലെയുള്ള കവിതകൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വയലാറിന്റെ കൃതികളുണ്ട്, വളരെ ഭാവബന്ധുരമായിട്ടുള്ള ധാരാളം ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ വിഷമായിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അത് പാട്ട് ആസ്വദിക്കാൻ പറഞ്ഞാലും പടുപാട്ട് പാടാത്ത ആളും അതുപോലെ ആസ്വദിക്കാത്ത ആളുണ്ടാവില്ലല്ലോ.
1: അതെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വയലാറിന്റെ കവിത കേൾപ്പിക്കാം അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു മാഷേ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതത്തിന് അതിരുകളില്ല. ഭാഷകൾക്കും കാലത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് സംഗീതം. ആ സംഗീതത്തിന് ഭാവം നൽകുന്നത് ഈണങ്ങളും ആത്മാവ് നൽകുന്നത് വരികളുമാണ്. ജൂലൈ 4 മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവ് MT രാജേന്ദ്രന്റെയും ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകൻ MM കീരവാണിയുടെയും ജന്മദിനം. ഈ രണ്ട് മഹാപ്രതിഭകളും ഒന്നിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ച മനോഹര സംഗീത സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണ് ദേവരാഗം. ഭരതന്റെ സംവിധാനവും ലോഹിതദാസിന്റെ ഹൃദയസ്പർശിയായ തിരക്കഥയും MD രാജേന്ദ്രന്റെ കാവ്യഭംഗിയാർന്ന വരികളും കീരവാണിയുടെ അനശ്വര ഈണങ്ങളും ചേർന്ന് ഇന്നും മലയാളിയുടെ മനസ്സിൽ മുഴങ്ങുന്ന ഒരു സംഗീത കാവ്യമായി ദേവരാഗം നിലകൊള്ളുന്നു. ഈ സംഗീത ലോകത്തേക്കാണ് ഇന്നത്തെ ഗാനതരംഗം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രകൃതിയും പ്രണയവും ഒത്തുചേരുന്ന കവിതയാണ് ശശികല ചാർത്തിയ എന്ന ഗാനം. ചന്ദ്രപ്രകാശത്തിന്റെ മൃദുലതയും പ്രണയത്തിന്റെ നിശബ്ദതയും വരികളിലൂടെ അനുഭവിക്കാം. MD രാജേന്ദ്രന്റെ കവിതാഭാവനയുടെ മനോഹര ഉദാഹരണമാണ് ഇത്.

1990 പുറത്തിറങ്ങിയ ദേവരാഗം സംവിധാനം ചെയ്തത് ഭരതൻ. തിരക്കഥ ലോഹിതദാസിന്റേതാണ്. പ്രണയത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും സംഗീതത്തിന്റെയും കഥയാണ് ദേവരാഗം. ജീവിത സാഹചര്യങ്ങൾ മൂലം അകന്നു പോകുന്ന ഹൃദയങ്ങളും കാലം കഴിഞ്ഞിട്ടും മാഞ്ഞുപോകാത്ത സ്നേഹവും ജീവിതം മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഓർമ്മകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഭരതന്റെ ദൃശ്യഭംഗിയും ലോഹിതദാസിന്റെ വൈകാരികമായ കഥ പറച്ചിലും കീരവാണിയുടെ സംഗീതവും എം ഡി രാജേന്ദ്രന്റെ ഹൃദയസ്പർശിയായ വരികളും ചേർന്നപ്പോൾ ദേവരാഗം ഒരു സംഗീതാനുഭവമായി മാറി. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചാരുത നിറഞ്ഞ യയയാ യാദവ എന്ന ഗാനം ചിത്രത്തിലെ സംഗീതഭാവത്തെ കൂടുതൽ ഉയർത്തുന്നു. കഥാപാത്രങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ സംഗീതത്തിലൂടെ തുറന്നുകാട്ടുന്ന മനോഹര നിമിഷമാണിത്.

മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ലാളിത്യവും കവിതാ സൗന്ദര്യവും ചേർത്ത അപൂർവ ഗാനരചയിതാവാണ് എം ഡി രാജേന്ദ്രൻ. പ്രകൃതിയും പ്രണയവും ഭക്തിയും വിരഹവും അദ്ദേഹത്തിന്റെ വരികളിൽ ഒരുപോലെ മനോഹരമായി വിരിയാറുണ്ട്. ലളിതമായ വാക്കുകൾ കൊണ്ട് ആഴമുള്ള വികാരങ്ങൾ പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകതയാണ്. കർണാടക സംഗീതത്തിലെ മഹത്തായ കൃതിയെ ചിത്രത്തിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്തൊരു മഹാനുഭാവ എന്ന ഗാനത്തിലൂടെ. ചിത്രത്തിന്റെ സംഗീത മികവ് എടുത്തു കാണിക്കുന്ന ഭാഗമാണിത്. ശാസ്ത്രീയ സംഗീതത്തെ ആദരവോടെ അവതരിപ്പിക്കുന്ന ഈ രംഗം ചിത്രത്തിന് വേറിട്ട ഭംഗി നൽകുന്നു.

ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ വിസ്മയ പ്രതിഭയാണ് കീരവാണി. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ ആധുനിക സംഗീതഭാവങ്ങൾ ചേർത്ത് അനേകം ഭാഷകളിൽ അദ്ദേഹം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. പിന്നീട് അന്താരാഷ്ട്ര തലത്തിലും വലിയ അംഗീകാരം നേടിയ കീരവാണിയുടെ സംഗീതത്തിൽ വികാരങ്ങൾക്കാണ് എന്നും പ്രാധാന്യം.

നെടുമുടി വേണു, കെ പി എസ് സി ലളിത, അരവിന്ദ് സ്വാമി, ശ്രീദേവി, എം എസ് തൃപ്പുണിത്തറ, ചിപ്പി ജനാർദ്ദനൻ, കാവേരി എന്നിവരാണ് ഇതിൽ പ്രധാനമായും അഭിനയിച്ചിട്ടുള്ളത്.

ബി അരുന്ധതി, ചിത്ര, എം എം കീരവാണി, പി ജയചന്ദ്രൻ, പി ഉണ്ണികൃഷ്ണൻ, സിന്ധു ദേവി, സുജാത മോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് ചിത്രത്തിൽ. മണീഷ് ഷോർണൂരിന്റെ കഥ, തിരക്കഥാ സംഭാഷണം. ഈ ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗാനമാണ്

0: പ്രിയ ശ്രോതാക്കളെ, കാലം എത്ര മുന്നോട്ട് പോയാലും ചില ഗാനങ്ങൾ ഒരിക്കലും പഴകില്ല. അവ ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയ അനുഭവം സമ്മാനിക്കും. ദേവരാഗം അത്തരമൊരു ചിത്രമാണ്. എം ഡി രാജേന്ദ്രന്റെ കവിതാ സൗന്ദര്യമുള്ള വരികളും എം എം കീരവാണിയുടെ ആത്മാവിൽ തൊടുന്ന സംഗീതവും മലയാളിയുടെ ഹൃദയത്തിൽ ഇന്നും അതേ മാധുര്യത്തോടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് മഹാപ്രതിഭകൾക്കും അവരുടെ ജന്മദിനത്തിൽ റേഡിയോ മലബാറിന്റെ സ്നേഹപൂർവ്വമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനതരംഗം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി കേൾക്കാം. ഈ ഗാനതരംഗത്തിൽ ഇതുവരെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി. ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത്

0: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് ബിജു.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 24, ഹിജ്രാവർഷം 1447 മൊഹറം 22, ശകവർഷം 1948 ആഷാഠം 16, 2026 ജൂലൈ 8 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.